സർപ്പഭൂഷണനാണ് പാമ്പ്. എലുമ്പ് എല്ല് അത് നിന്റെ കയ്യിലുണ്ട്. അമ്പിളി അമ്പിളിക്കലയും നിന്റെ തലയിലുണ്ട്. വിത്താധിപനായതുകൊണ്ട് വിത്തെല്ലാം നിന്റെ കയ്യിലുണ്ട്. അതിന്റെ സൂചിത മാത്രമായ സ്ഥിരം എള്ള്. എല്ലാത്തിന്റെയും ബീജം നീയാ. നിന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതിന്റെ സൂചനയായി തിലം. എല്ലാത്തിനും അലങ്കാരവും നീയാണ്. അതുകൊണ്ട് തിലകം. എള്ളിന്റെ വലിപ്പത്തിൽ ചന്ദ്രക്കല എന്നർത്ഥം എടുത്താൽ തെറ്റില്ല. ചില ആചാര്യന്മാർ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പുസ്തകങ്ങളിൽ. പക്ഷെ എല്ലാം വേറെ വേറെ എടുക്കുന്നതാണ് വ്യാപ്തി. അതിന് സാധ്യതയുള്ള വേറെ ഭാഗങ്ങളും ഉണ്ട്. അങ്ങനെ ശോഭിക്കുന്ന ചെഞ്ചിടക്കിടയ്ക്ക് നിന്റെ ചെമ്പിച്ച ജടയുടെ മധ്യത്തിൽ കാറ്റിലങ്ക കണ്ടിട്ട് ചഞ്ചലപ്പെട്ട് മുഖം മലർന്ന പൂങ്കുലയ്ക്ക് മുഖം വിളർന്ന പൂവിന്റെ കുലയ്ക്ക് കുമ്പിടുന്നപടി ആ കാൽച്ചിലങ്ക മലർന്ന പൂ പോലെയാണെന്ന് രൂപകം. അങ്ങനെ അർത്ഥം എടുക്കാം. പക്ഷെ അർത്ഥമൊന്നും ഇവിടെ പോരാതെ വരും. എങ്കിലും അങ്ങനെ അർത്ഥം എടുക്കാം. നിന്റെ തലയില് കാണുന്ന കാൽച്ചിലങ്ക ആ ജടയ്ക്കകത്ത് പൂവിടർന്നതുപോലെ കാണുന്ന ആ പൂങ്കുലയെ കുമ്പിടുമാറ് വിനയാന്വിതനായ എനിക്ക് നീ കനിവാർന്ന് അവിടുത്തെ രൂപം ഒന്ന് വെളിപ്പെടുത്തി തരയണമേ. ഇതെല്ലാം ചേർന്ന ആ രൂപത്തെ ശരിക്കും വെളിപ്പെടുത്തി തരയണമേ എന്ന് ഒരർത്ഥം പറയും. രണ്ട്, ഇതെല്ലാം തലയിലേറിയ ഈശ്വരൻ, ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജടാചൂടത്തിൽ ഗംഗ എന്ന ദേവി കാൽച്ചിലങ്കകളിലക്കി കളിക്കുന്നത് കണ്ട് സവത്വീ മാത്സര്യമുണ്ടായ പാർവതി വിണങ്ങി മാറുമ്പോൾ വിടർന്ന മുഖകമുല കമലത്തെ സുരതം കൊണ്ട് ആസ്വദിക്കുന്ന ഹേ ഭഗവൻ, ആ സുരതത്തെ വിനയാന്വിതനായി നമസ്കരിക്കുമാർ നിൽക്കുന്ന എനിക്ക് അങ്ങയുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി തരയണമേ ഹേ സുരതനാഥ എന്ന് പറഞ്ഞു. അത് ബ്രഹ്മചാരികളും സ്വാമിമാരും പഠിക്കേണ്ട. കാരണം അവിടെ ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന കുറച്ച് തന്ത്രയോഗയിൽ കൂടിയതാണ്. ഉണ്ടാകുന്നതിനെയും പഠിക്കും. പക്ഷേ അവിടെയും ഗംഗ സ്ഥിരമായി തലയിലിരിക്കുന്ന പാർവതി അതിന് പിണങ്ങാനാണ് എപ്പോഴും പിണങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് കുറെ കൂടെ രസകരമായി മറ്റൊരു സൂചിത കഥ ശൈവാഗമങ്ങളിൽ നിന്നെടുക്കാം. പണ്ട് ഭഗവാൻ ഒരു ദിവസം പാർവതി പുത്രന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പിതൃഗൃഹത്തിലേക്ക് പോയി. ആ സമയത്ത് ഭഗവാനിൽ ഭക്തയായി മധുര എത്തുകയുണ്ടായി. കേട്ടിട്ടുണ്ടാവും ഈ മധുരയെ. ഇങ്ങനൊരു പുരാണ കഥയാണ്. മധുര വന്ന് വളരെ കാര്യമായി ഭഗവാനെ പരിചരിച്ചു. മധുരയിൽ പ്രസീതനായ ഭഗവാൻ മധുരയോട് ചേർന്നു. രണ്ടു തരത്തിലാണ് ഈ കഥ പറയുക. പാർവതി തിരിച്ചെത്തുമ്പോൾ മധുരയുടെ കുജങ്ങളിൽ ഭഗവാന്റെ ഭസ്മം കണ്ട് കോപാകുലയായി എന്നാണ് ഒരു കഥ. ഭഗവാൻ പാർവതിയെ കണ്ട് ഭയന്ന് മധുരയെ ജടയിൽ ഒളിപ്പിച്ചപ്പോൾ പാർവതി ജടയിലേക്ക് നോക്കിയപ്പോൾ മധുര തന്റെ കാലിളക്കി കാണിച്ചു എന്നാണ് മറ്റൊരു കഥ. ഇങ്ങനെയൊക്കെ പുരാണങ്ങളിൽ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ അതിന്റെ
വൈകാരികതയെ ആസ്വദിക്കാൻ അറിയുമെങ്കിലേ കേൾക്കാവൂ. അവിടെ ഒന്നും നിങ്ങളുടെ യുക്തി കൊണ്ടുപോകരുത്, പിന്നെ അത് ആസ്വാദ്യമല്ല. അതുകൊണ്ട് മധുര ഇങ്ങനെ കാലിളക്കി കാണിക്കുമ്പോൾ പാർവതി കോപിച്ചു വച്ചായി, മധുരയെ ശപിച്ചു, നീ മണ്ഡൂകമായി പോകട്ടെ, അങ്ങനെയാണ് ശപിച്ചത്. അതാണ് സാക്ഷാൽ മണ്ഡോദരി. ഇങ്ങനെ കേട്ടിട്ടില്ല. അതിൽ അന്ന് ശിവനുമായി ചേർന്ന ബീജമാണ് രാവണൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ആദ്യ പുത്രനായ മേഘനാഥനായി ഉണ്ടാകുന്നത്. അത് ശിവന്റെ പുത്രനാണ്, രാവണന്റെ അല്ല. പുരാണാനുസരിച്ച് ഇങ്ങനെ പുരാണ കഥ സൂചിപ്പിക്കുന്നുണ്ട്, പുരാവൃത്തം ഇതിലുണ്ട്. അതൊക്കെ ഗൃഹസ്ഥന്മാർ പഠിച്ചാണ്. മറ്റതാണ് ആദ്യം പറഞ്ഞതാണ് എല്ലാവർക്കും പഠിക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ഇല്ല എന്ന് തോന്നരുത്, കാരണം ഇങ്ങനെയുള്ളത് ഒക്കെ ആചാര്യന്മാരുടെ ഭാവനയിൽ ആ സമയത്ത് വരുമ്പോൾ അവരാ കളങ്കെല്ലാം മാറ്റിയിട്ട് ദർശിക്കുന്നത് നേരിട്ട് ആ സത്യത്തെയാണ് ദർശിക്കുന്നത്. അപ്പൊ അവിടെ ഇതെല്ലാം സൂചിതമായി പോവുകയും ചെയ്യും. അങ്ങനെ വരുന്ന ആ ചിലങ്ക കണ്ടു മണ്ഡൂകമാകാൻ ശ്രമിച്ചു എന്നാണ് ചില പുസ്തകത്തിൽ കുജത്തിലെ ഭസ്മമെന്നുണ്ട്. അപ്പോൾ തന്നെ ചുംബിക്കുവാനെത്തിയ പാർവതിയെ സ്മരിച്ച്, ശിവപാർവതി സംഗമത്തെ സ്മരിച്ച് വിനയാന്വിതനായി നമസ്കരിക്കുന്ന എനിക്ക് ശിവശക്തി ഐക്യത്തെ സ്മരിച്ചെത്തുന്ന എനിക്ക് അവിടുന്ന് അവിടുത്തെ ശരിയായ രൂപം ശക്തിയും ശൈവവുമായിരിക്കുന്ന ഇതിൽ ഏതാണ് അങ്ങയുടെ ശരിയായ രൂപം അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ. ശിവശക്തിയുക്തമാണ് എല്ലാം. അതുകൊണ്ട് അങ്ങനെ എടുത്താൽ കൂടുതൽ മാധുര്യമാണ്. അവിടെ ആ ചഞ്ചലപ്പെടുക എന്നൊരു പദം എടുത്താൽ ഗംഗ ചിലങ്കയാട്ടി കാണിക്കുമ്പോൾ ശിവശീർഷത്തിലിരിക്കുന്ന ഗംഗയെ കണ്ട് അറച്ചു പിന്മാറുന്ന ഒരു പാർവതിയുടെ ചിത്രം ആ ചഞ്ചലപ്പെടും ചിലങ്ക കണ്ട് ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുല താർമകൾ. ലക്ഷ്മിയും പാർവതിയൊക്കെ താർമകളാണ്. അതുകൊണ്ട് ആ പ്രയോഗം വളരെ ചരുവാണ്, നല്ലൊരു ബിംബമാണ്. മൂന്ന് തലത്തിലും കൊണ്ടുപോകാവുന്ന അതി സുതാര്യതയുള്ള ബിംബമാണ്. അതിനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു നീ കനിവാർന്ന അങ്ങയുടെ രൂപം, ശരിക്കുള്ള രൂപം, ശിവശക്തി സാമരസ്യമുള്ള അങ്ങയുടെ ശരിയായ രൂപം എനിക്ക് കാട്ടിത്തരണമേ എന്ന് സാരം. ഇതിൽ പാർവതി എന്നൊന്നും പറഞ്ഞിട്ടില്ല. മധുര പാർവതി ഗംഗയുടെ കിലങ്ക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ കൽപ്പന മാത്രമാണ്. ഈ കൽപ്പനയൊക്കെ ഉല്ലംഘിക്കാവുന്നത് ജടാചൂടം കെട്ടി അതിൽ കെട്ടിവെച്ചിരിക്കുന്ന പാദസ്വര സമാനമായ രുദ്രാക്ഷാദികൾ കണ്ട് അത് പാദമാണോ എന്ന് ഭ്രവിച്ച് ഭഗവാന്റെ ജട ഭഗവാന്റെ ശീർഷത്തിൽ തന്നെ ഏതോ ഒരു തരുണി കയറിയിരുന്നിരിക്കുന്നു എന്ന് സങ്കല്പിച്ച് പിന്മാറുന്ന പാർവതി എന്നും സങ്കല്പിക്കാം. അപ്പൊ അത് നമുക്കെല്ലാം സങ്കല്പിക്കാം. പലപ്പോഴും അങ്ങനെയാണല്ലോ നിങ്ങളുടെയൊക്കെ മത്സരവും. ശരിയല്ല ഇല്ലേ? നിങ്ങളൊക്കെ മത്സരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ആരുടെയോ കാലാണോ തലയിലിരിക്കുന്നത് എന്നൊരു സംശയം. അവളുടെ കാലിനകത്താണ് നിങ്ങൾ പലപ്പോഴും, അവളാണ് നിന്റെ
തലയ്ക്ക് മുകളിൽ കാല് വെച്ച് നിങ്ങളെ ഭരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എവിടെയാ കേൾക്കുക എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നവരായിരിക്കുമല്ലോ. ഇല്ല, അത് അവസാനം സൂക്ഷ്മമായി നോക്കിയപ്പോ കാലൊന്നും തലയിലില്ല. ആ ജട കെട്ടി വെച്ചിരിക്കുന്ന രീതിയും അവയിൽ അലങ്കരിച്ചിരിക്കുന്ന അലങ്കാരവും കണ്ടാൽ ഒരു ത്രൈണപാദമാണോ എന്ന് തോന്നും. എന്നെടുത്താൽ കുറെ കൂടെ മനോഹരം. അതാണ് ഉത്തമം. ഈ പുരാണ കൽപ്പനകളെയൊക്കെ ഉല്ലംഘിച്ച് ഉത്തമം. അതുകൊണ്ട് അതിലേതും നിങ്ങൾക്ക് ആകാം. അപ്പോ ആ ഭഗവാൻ ദേവിയുടെ മുഖം ഒത്തി മനോഹരമായ വിരലുകൾ വിടർന്ന അങ്ങനെ എടുക്കുക. അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് പാർവതിയുടെ മുഖത്ത് ഭഗവാന്റെ വിരലുകൾ വിടർന്നു നിൽക്കുന്ന ആ മുഖം വിരലുകൾക്കിടയിലേക്ക് ഉയർത്തുമ്പോൾ പൂങ്കുല പോലെ ശോഭിക്കുന്ന ആ കാന്താസമാഹിതമായ വാത്സല്യം, അങ്ങ് അവിടെ കാണിക്കുന്ന വാത്സല്യം എന്നോടുണ്ടാകണമേ, ആ കാന്താസമ്മളിതമായ ചർച്ച ഈ അങ്ങയെ കലിഞ്ഞ് കൂപ്പുന്ന എന്നിൽ ചൊരിയണമേ എന്നൊക്കെ സാധിക്കും.

0: അണ്ണും അപ്പും അപ്പുറം. ഒരപ്പൂല്ലേ, രണ്ടപ്പൂല്ലേ, നിങ്ങൾ ഒന്ന് ചൊല്ലിയത്. കനിഞ്ഞും അണ്ണും അപ്പും അപ്പുറം കലർന്ന കാറ്റൊടങ്ങണഞ്ഞ് പിന്നിൽ അന്നും ഇന്നും ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേനിയേത് അതിന്നു നീ മലർന്നിടും. മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ കനിഞ്ഞ് മണ്ണും അപ്പും അനുഗ്രഹിച്ചുകൊണ്ട് പൃഥ്വിയും ജലവും അപ്പുറം കലർന്ന കാറ്റുടങ്ങണഞ്ഞ് വിണ്ണിൽ അപ്പുറത്ത് കാറ്റു അതണഞ്ഞ് ആ കാറ്റു. അപ്പൊ എല്ലായി ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഏതാ അഗ്നി നേരത്തെ പറഞ്ഞ ആ കുണ്ടത്തിന്റെ തുടർച്ചയായിട്ട് വളരെ ഭംഗിയായിട്ട് പറയുക, അനുഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ അനുഗ്രഹിക്കുന്നതാ അഗ്നിയ, അനുഗ്രഹിക്കുന്ന ആ ജ്യോതിഷ, ആ ജ്യോതിസ്സ ഏത് ജ്യോതിസ്? നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാവിദ്യുതോഭാതി കുതോയമഗ്നി തമേവ ഭന്ധമനുഭാതി സർവം സത്യഭാസ സർവമിതം വിഭാതി. ആ ജ്യോതിസ് നതദ്ഭാസയതേ സൂര്യ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ. ആ ജ്യോതിസ് കുളിർങ്കൾ നശിക്കിലും ദിവാകര തേജസ്സു മറഞ്ഞു പോകിലും ജ്വലനൻ വിലയിക്കിലും ശരാചരമി പാരുവിളക്കുമേ ഭവാൻ. ആ ജ്യോതി അതാണ് മഹത്. അതിലാ ഇതെല്ലാം വർത്തിക്കുന്നത്. ഇത് ബൃഹദാരണ്യത്തില് യാജ്ഞവൽക്കനും ജനകനും തമ്മിൽ ഒരു സംഭാഷണം. ഏതാണ് മനുഷ്യന്റെ വെളിച്ചം? സൂര്യനാ. സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രനാ. സൂര്യനും ചന്ദ്രനും അസ്തമിച്ചാൽ അഗ്നിയാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും ചെയ്താൽ വാക്കാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും വാക്ക് പിൻവാങ്ങുകയും ചെയ്താൽ ഇത്തവണ ഒരു നിമിഷം നിർത്തി നോക്കിയിട്ടാ മറുപടി പറഞ്ഞേ. ആത്മാവാണ് ജനക മനുഷ്യന്റെ വിളിച്ച്. നല്ല കർക്കടക മാസത്തിലെ കറുത്തവാവിന്റെ അന്ന് രാത്രി യാതൊരു വെളിച്ചവും അകത്തില്ലാത്തപ്പോൾ കിടന്നുറങ്ങുന്ന നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നല്ല പ്രകാശത്തിൽ കാണുക. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ അസ്തമിച്ചു, അഗ്നി കെട്ടടങ്ങി, വാക്കു പിൻവാങ്ങി, ഇന്ദ്രിയങ്ങളെല്ലാം ഉപസംഹൃതങ്ങളായി. കാണണമെങ്കിൽ പ്രമാണ ചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃ ചൈതന്യവും വേണം. ഇവിടെ പ്രമാതാവും പ്രമാണവും പ്രമേയവും ഏകത്ര ആത്മപ്രകാശത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുമ്പോൾ അമ്മയെ നല്ല വെളിച്ചത്തിൽ. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതും പകല് അമ്മ വിറകെടുത്തുകൊണ്ട് വരുന്നതും കഞ്ഞിവെച്ച് തരുന്നതും ഒക്കെ നല്ല പ്രകാശത്തിൽ കാണുമ്പോൾ സൂര്യനെ പ്രകാശിപ്പിക്കുന്നതും ആ ആത്മാവാണ്. രാത്രിയിൽ നല്ല നിലാവത്ത് അമ്മയുടെ കൈപിടിച്ച് നടക്കുന്നതായി കാണുമ്പോൾ ആ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ്. ഇരുട്ടത്ത് അമ്മ ഒരു വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് കഞ്ഞി വിളമ്പിത്തരുന്നതായി കാണുമ്പോൾ ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മപ്രകാശം. ആ വിളക്കണഞ്ഞു പോയപ്പോൾ ഒരു വാക്കിന്റെ സ്വരസീമയിൽ പദാർത്ഥങ്ങളെ എടുത്തുകൊണ്ട് തരുമ്പോൾ വാക്കിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ്. പറഞ്ഞത് മനസ്സിലായോ? ആവോ നിങ്ങൾ സ്വപ്നം കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണണമെങ്കിൽ പ്രമാണ ചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃചൈതന്യവും വേണമെന്ന ശാസ്ത്രസത്യത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ സ്വപ്നം എങ്ങനെ കാണും? അത്രൈഷ ദേവഹ സ്വപ്നേ മഹീമാനമനുഭവതി. ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായിത്തീർന്ന് മനസ്സു തന്നെ പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ട് ദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി, കണ്ടത് കാണുന്നു. ശ്രുതം ശ്രുതമേവ അനുശ്രുണോതി, കേട്ടത് കേൾക്കുന്നു. അനുഭൂതം അനുഭവതി, അനുഭവിക്കുന്നു. ദൃഷ്ടം ച അദൃഷ്ടം ച, കണ്ടതും കാണാത്തതും. ശ്രുതം ച അശ്രുതം ച, കേട്ടതും കേൾക്കാത്തതും. അനുഭൂതം ച അനനുഭൂതം ച, അനുഭവിച്ചതും അനുഭവിക്കാത്തതും. സത്തും അസത്തും കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. ഇതാണ് സ്വപ്നം. നല്ല വെളിച്ചത്തിലാണോ കാണാറ്? ശരിയല്ല. സ്വപ്നത്തിലെ പ്രകാശത്തിന് സൂക്ഷ്മതയും വെളിച്ചവും കൂടുതലുണ്ടോ? നല്ല തെളിഞ്ഞ പ്രകാശമാണോ? അത് ഏത് പ്രകാശം? മനസ്സ് പ്രകാശ വസ്തുവല്ല, മനസ്സ് ജഡമാണ്. അത് ആത്മപ്രകാശത്തിലാണ് ജനക, ആത്മപ്രകാശത്തിലാണ്. അവിടെ വരുമ്പോഴാണ് നഗത്വാസ്തയതേ സൂര്യ. ആത്മാവ് പ്രകാശിച്ചാൽ പിന്നെ സൂര്യൻ പ്രകാശിക്കുന്നില്ല അവിടെ. ശശാങ്ക, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, പിന്നെ അമ്മാനുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ നീ അനുഗ്രഹിച്ച് പൃഥ്വി ജലം അപ്പുറം കലർന്ന കാറ്റുടങ്ങണഞ്ഞു വിണ്ണിൽ, അപ്പുറത്ത് കാറ്റുമണഞ്ഞ ആകാശവും കാറ്റ് വിലയം പ്രാപിച്ച ആകാശവും അന്നും ഇന്നും എല്ലാ കാലത്തും ഒന്നിരുന്ന് മിന്നിടും, ഒരു മാറ്റവുമില്ലാതെ ശോഭിക്കുന്ന മണം കലർന്ന ആനന്ദ സ്വരൂപമായ മേനി ഏത്, വസ്തു ഏതാണോ അതിന് നീ, അതാണ് നിത്യവർത്തമാനമായ നീ, അതാണ് ഇന്ന് നീ. ഇന്ന് ഇന്ന് എന്നാൽ വർത്തമാനം, അത് ഇന്ന് നീ. ഇന്ന് നീ എന്ന് ഞാൻ പറയുന്നത് നിത്യവർത്തമാനമായ പ്രകാശമാണ്, ആ ജ്യോതി, ആ ചിച്ചക്കതി. അതിലൊരു വസ്തു തോന്നിയാൽ ഇന്നലെയായി, തോന്നിയതെല്ലാം ഇന്നലെയാണ്, തോന്നാനിരിക്കുന്നതെല്ലാം നാളെ. ആകാശം, പൃഥ്വി, ജലം, ഭൂതതന്മാത്രയായ അഗ്നി, ഇതെല്ലാം അതിനെ പരിമിതമാണ്. ആ പ്രകാശ സ്വരൂപമായ ആനന്ദ സ്വരൂപമായ നിത്യവർത്തമാനമായ നീ, ആ ജ്യോതിർലിംഗം. അപ്പോ കാറ്റണഞ്ഞ് ആകാശത്ത് മിന്നുന്ന ആ മേനി, ആ ജ്യോതിർലിംഗം മലർന്നിടും മണിക്ക് തടവില്ലാതെ പ്രഭ പരത്തുന്ന രത്നത്തിന് പോലും അതിനൊപ്പമാകാൻ പറ്റില്ല. ആ രത്നപ്രഭയെ പോലും വെല്ലുന്ന ഇതിൽ, അങ്ങയുടെ ഈ സ്വരൂപത്തിൽ, അങ്ങയുടെ രൂപത്തിൽ, ആ മണിയിൽ, ആ ജ്യോതിർഗോളത്തിൽ, സാധാരണ രത്നമണിയുടെ ശോഭയെ വെല്ലുന്ന ആ ജ്യോതിർലിംഗത്തിൽ, മല്ലിടുന്ന ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മല്ലിടുന്ന അല്ലുമില്ല, അജ്ഞാനമാകുന്ന പോരാട്ടം, അശേഷമില്ല, മല്ലിടുന്ന ഒരല്ലുമില്ല, ഒരു പോരാട്ടവും അശേഷമില്ല നിന്റെ ഈ ആത്മപ്രകാശ ലോകത്ത്. ഭൂമിയിലും വെള്ളത്തിലും അതിലുപരി കാറ്റിലും കാറ്റണയുന്ന ആകാശത്തും എല്ലായ്പ്പോഴും മാറ്റമില്ലാതെ നിറഞ്ഞു ശോഭിക്കുന്ന ആനന്ദ സ്വരൂപമായ വസ്തു ഏതാണോ അനുഗ്രഹവർഷം പൊഴിച്ചു നിൽക്കുന്ന ആ ജ്യോതിസ്വരൂപമാണ് അവിടെ, അത് നീ തന്നെയാണ്. പ്രഭാപൂരം പൊഴിച്ചു നിൽക്കുന്ന രത്നത്തിനു പോലും നിന്നോട് സാദൃശ്യമില്ല, നിനക്ക് സമാനമല്ല, അതിന്റെയൊക്കെ പ്രകാശം പരിമിതമാണ്. അങ്ങയുടെ സ്വരൂപത്തിൽ ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന അല്ലും ഇല്ല, തെല്ലുമില്ല, അല്പം പോലുമില്ല. ബോധസ്വരൂപത്തിൽ അജ്ഞാനം, പൃഥ്വ തേജോ വായുവാകാശങ്ങൾ, ദൃശ്യങ്ങൾ ഇവയൊന്നുമില്ല, ചിതാകാശമല്ലാതെ വേറൊന്നുമില്ല. ഒന്ന് ശുദ്ധബോധമായാൽ അതിനകത്ത് ഈ ജഡദൃശ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഭഗവാന്റെ പ്രകാശം പരന്നു കഴിഞ്ഞാൽ ജ്യോതിർലിംഗം ദൃശ്യമായാൽ ലിംഗങ്ങളിൽ ജ്യോതിർലിംഗം വിശേഷമാണെന്ന് പറയും. അവിടെ ലിംഗം ജ്യോതിസാണ്, ലിംഗം ജഡവസ്തുക്കളല്ല. ബാക്കിയുള്ളതിലൊക്കെ ജഡവസ്തുക്കളാണ്. അപ്പൊ ജഡവസ്തു തെല്ലുമില്ലാത്ത ചിജ്ജട ചിന്തനത്തിന് സഹായിക്കുന്ന ചിത്തേത്, ജഡമേത്, ജ്ഞാനമേത്, അജ്ഞാനമേത്. ഇപ്പൊ ജ്ഞാനപ്രകാശത്തിൽ എത്തിയാൽ, ബോധസ്വരൂപനെ ദർശിച്ചാൽ പിന്നെ അവിടെ ജഡങ്ങളായ ഒന്നുമില്ല. ജഡങ്ങളില്ല എന്ന് പറഞ്ഞാൽ പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവുമാകുന്ന ഭൂതങ്ങളില്ല, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമില്ല. ഭൂമി മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയാൽ കിണറും കുളവുമില്ല. അങ്ങനല്ലേ പഠിച്ചു അല്ലേ? അവിടെ എത്തിയാൽ മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയാൽ, നാനാഭാഗത്തു നിന്നും വരുന്ന ജലം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറിട്ട് കുളമോ കിണറോ കാണില്ല. അതുപോലെ ബോധത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ, അഖണ്ഡ ബോധമുണ്ടായാൽ ഖണ്ഡിതങ്ങളായ ഭാവങ്ങളില്ല, ഖണ്ഡിതങ്ങളായ വസ്തുക്കളില്ല. ഞാൻ, നീ, അവൾ, അവൻ, അത് ഒന്നുമില്ല. അതെല്ലാം അജ്ഞാനത്തിലുള്ളൂ. ബോധം ഏകമായാൽ എല്ലാം ഒന്നാണെന്ന് അറിയും, ഒരു ഭേദവുമില്ല. ആ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഇത് അനുഭൂതി തലത്തിലേക്കാണ് ഗുരുദേവൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവിടെ മല്ലിടുന്ന അല്ലുമില്ല, മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അജ്ഞാനമാകുന്ന പോരാട്ടം, അശേഷം പോലുമില്ല, മല്ലിടുന്നൊരല്ലും ഇല്ല. ഇത് മല്ലില്ല. അവിടെയും നേരത്തെ പറഞ്ഞ ഇല്ലാരണം എന്നുള്ള നേരത്തെ സന്ദേശവും ചേർത്ത് വയ്ക്കാവുന്നതാണ്. യാതൊരു യുദ്ധവും പിന്നില്ല, പരമശാന്തിയായി അപ്പൊ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് ഞാൻ വേറെ, നീ വേറെ, അവൾ വേറെ, അവൻ വേറെ എന്ന് വേറിട്ട് വ്യക്തിത്വം നൽകി നാമരൂപാത്മകമായി ഈ പ്രപഞ്ചത്തെ കാണുമ്പോഴേയുള്ളൂ. അതിന് വെളിയിലിരുന്നാൽ രസമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് വെളിയിലിരുന്ന് വിവർത്തമിങ്ങുകാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ പരവെളി തന്നിൽ ഉയർന്ന പാനുമാൻ തൻ തിരുവുരുവാണ്. തിരഞ്ഞു തേറിടേണം, അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ആവർത്തിക്കുന്നു ഗുരുദേവൻ. ആത്മോപദേശ ശതകത്തിൽ പറയുന്നതാണ് വെളിയിലിരുന്ന് വിവർത്തമിങ്ങു കാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ വെളി ആകാശം. അവിടെയും ഈ പ്രാചീനപദ ഉപയോഗിച്ചിരിക്കുന്നത് വെളി എന്ന് പറഞ്ഞാൽ ആകാശം, പഴയ പദമാണ്. വെളിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിരിക്കുക, ആകാശത്ത്, ആകാശമായി കാണുന്നതല്ല. നമ്മൾ ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് നോക്കുന്നത് അല്ലേ. ആ നീലമേലാപ്പ് തോന്നൽ മാത്രമാണ് ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ. ആകാശം തുടങ്ങിയ അഞ്ച് വിഭൂതികളെ ഓർത്താൽ പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. ബഹിരാകാശത്തിലെ സൂര്യനാണ്, ബോധസൂര്യനാണ്. ബഹിരാകാശം ചിതാകാശം. ഭഗവാൻ ഭംഗിയായിട്ടാണ് നാരായണൻ പറയുന്നത്, വളരെ ഭംഗിയായി. അതിന് അത് കണ്ടെത്താൻ തിരഞ്ഞു തേറിടേണം, അന്വേഷിക്കണം, ജിജ്ഞാസുവാകണം എന്ന് സാരം. നല്ല ജിജ്ഞാസ ഉണ്ടാവണം, അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയല്ല നമ്മുടെ സ്വരൂപമെന്ന് ഗുരുദേവൻ വേറൊരിടത്ത് പറയുന്നുണ്ട്. ഒളിമുതലം പഴം അഞ്ചുമുണ്ട്, നാരുന്നളികയിലേറി നയന മാറിയാളും. അതില്ലാതിരിക്കണമെങ്കിൽ അതിന്റെ അടുത്ത ഭാഗത്തിൽ കിളികളെ അഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും തിരുവുരുവേന്തി അകംവിളങ്ങിടയാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
2: കിം പുനഃ തദ് വേദാന്തവാക്യം ഈ സൂത്രേണ ഇഹ ലിലക്ഷയിഷിതം. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ വേദാന്തവാക്യം സൂത്രത്തിലൂടെ ലക്ഷണമായി നിർദ്ദേശിക്കാൻ ഇഷ്ടപ്പെട്ട ആ വേദാന്തവാക്യം എന്താണ്? ബ്രഹ്മത്തിന് ലക്ഷണമായി ഈ സൂത്രത്തിലൂടെ നിർദ്ദേശിക്കുന്ന ഒരു വേദാന്തവാക്യമുണ്ട്, അതാണ് ലിലക്ഷയിഷിതം. ലക്ഷണമായി നിർദ്ദേശിക്കാൻ ഇഷ്ടപ്പെട്ടതായ തദ്വേദാന്തവാക്യം, ആ വേദാന്തവാക്യം ഏതാണ്? ഏതാണ് ആ വേദാന്തവാക്യം ചോദിക്കുന്നു. അങ്ങനെ ഒരു വേദാന്തവാക്യമുണ്ട്, ബ്രഹ്മത്തിന്റെ ലക്ഷണമായി ഈ സൂത്രം നിർദ്ദേശിക്കുന്ന വേദാന്തവാക്യം ഉണ്ടെന്ന് പറയുന്നു. ഏതാണ്? ഭർഗുരുവൈ വാരുണിഹി വരുണം പിതരം ഉപസസാര അധീഹി ഭഗവു ബ്രഹ്മേരി ഇത്യുപക്രമ്യ ആഹ ഏതോ വ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേരി. തൈത്തിരി ഉപനിഷത്തിൽ പറയുന്നു ഈ വാക്യമാണ് ഇവിടെ നിർദ്ദേശിക്കാൻ ഈ സൂത്രം. ഈ വാക്യത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം. ഈ ഉപനിഷത് വാക്യത്തെ. ആ സൂത്രത്തിന്റെ സന്ദർഭമാണ് ആദ്യം പറയുന്നത്, ഭൃഗുർവൈ വാരുണിഹി, വരുണന്റെ പുത്രനായ പുത്രനാണ് ഭൃഗു. വരുണം പിതരം ഉപസസാര, വാരുണി പിതാവായ വരുണനെ സമീപിച്ചു, ഉപസസാര സമീപിച്ചു, എന്നിട്ട് ആവശ്യപ്പെട്ടു ഭഗവോ അധീഹി ബ്രഹ്മ, അല്ലയോ ഭഗവാനെ എന്നെ ബ്രഹ്മ എന്താണെന്ന് അധ്യയനം ചെയ്യിപ്പിക്കൂ, ഉപദേശിക്കൂ എന്ന് പിതാവിനോട് ആവശ്യപ്പെടുന്നു. ഇത്യുപക്രമി, അതാണ് ഉപനിഷത്തിന്റെ ഉപക്രമം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിതാവ് പുത്രനെ ഉപദേശിക്കുന്നു. ആ ഉപദേശത്തിനിടയ്ക്ക് പറയുന്നു, യതോവ ഇമാനി ഭൂതാനി ജായന്തി, എവിടെ നിന്നാണോ ഈ പ്രാണികളെല്ലാം ഉണ്ടാകുന്നത്, പ്രാണികൾ എല്ലാം ഉൾപ്പെട്ട ഈ ജഗത്ത്, ഏന ജാതാനി ജീവന്തി, ജാതാനി ജനിച്ചതെല്ലാം ഏതൊന്നിനെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി, ഏതെന്നിലേക്കാണോ എല്ലാം അവസാനം വിലയിക്കുന്നത്, നശിച്ച് വിലയിക്കുന്നത്, തദ് വിജിജ്ഞാസസ്വ, അതിനെയാണ് നീ അറിയാൻ ആഗ്രഹിക്കേണ്ടത്, തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നു. ഏതിൽ നിന്നുണ്ടായി നിലനിന്ന് നശിക്കുന്നുവോ അതാണ് ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്ന ഈ തൈത്തിരീയ ശ്രുതി, ഇതിനെയാണ് ഈ സൂത്രം ഇവിടെ നിർദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിന്റെ ലക്ഷണമായി. ഈ ശ്രുതിവാക്യത്തിലൂടെ വേണം ബ്രഹ്മത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവുണ്ടാകേണ്ടത്. അങ്ങനെ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥമായ ജ്ഞാനമായിരിക്കത്തില്ല, ശരിയായ ബ്രഹ്മത്തെ ആയിരിക്കത്തില്ല നമ്മൾ അറിയുന്നത് എന്നാണ്. ഈ പറയുന്നത് അതിന്റെ തടസ്ഥ ലക്ഷണമാണ്. അതായത് ആ ലക്ഷ്യത്തിനോട് ബന്ധമുള്ള ഒന്നിനെ ലക്ഷണമായി ചൂണ്ടിക്കാണിക്കുന്നതാണ് തടസ്ഥ ലക്ഷണം എന്ന് പറയുന്നത്. ലക്ഷ്യത്തിൽ നിന്ന് അല്പം മാറി നീക്കും, എന്നാൽ അത് ലക്ഷ്യത്തെ ബോധിപ്പിക്കുകയും ചെയ്യും. ഏതിനെയാണോ ലക്ഷണത്തിലൂടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ലക്ഷ്യം, ഇവിടെ ബ്രഹ്മമാണ് ലക്ഷ്യം. അതിനെ ഒരു അടയാളത്തിലൂടെ, ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടയാളം എന്ന് പറയാം, ഒരു അടയാളത്തിലൂടെ അതിനെ ബോധിപ്പിക്കുകയാണ്. എന്താണ് അടയാളം? ഈ പ്രപഞ്ചമാണ് അതിന്റെ അടയാളം. കേവലമായ പ്രപഞ്ചമല്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ, അതാണ് ബ്രഹ്മത്തിന് അടയാളമായി ലക്ഷണമായി പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഏതൊന്നിനെ ആശ്രയിച്ചാണോ സംഭവിക്കുന്നത് അത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ബ്രഹ്മത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒന്നിനെ ആ ബ്രഹ്മത്തിന്റെ ലക്ഷണമായി പറയുന്നു. അതുകൊണ്ട് അതിന്റെ തടസ്ഥ ലക്ഷണത്തെ പറയുന്നു. ഇനി ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ തന്നെ നിർദ്ദേശിക്കും, അതിന് സ്വരൂപ ലക്ഷണം എന്ന് പറയും. അതാണ് അടുത്ത് പറയുന്നത്, തസ്യ നിർണയവാക്യം. അതിന്റെ തന്നെ നിർണയവാക്യമാണ്, അതേ ശ്രുതി തന്നെ അതിന്റെ അന്തിമമായ നിർണയത്തെയാണ് അടുത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ സ്വരൂപത്തെ പറയുകയാണ്. എന്താണ്? ആനന്ദാഖ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ, ആനന്ദേന ജാതാനി ജീവന്തി, ആനന്ദം പ്രയന്തി അഭിസംവിശന്തി എന്ന് നിർദ്ദേശിക്കുന്നു. ആനന്ദാധ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ, ഇമാനി ഭൂതാനി, ഈ കാണുന്ന സർവ പ്രാണിവർഗവും ആനന്ദാ ആനന്ദത്തിൽ നിന്ന് തന്നെയാണ് ജനിക്കുന്നത്. അതാണ് അതിന്റെ സ്വരൂപം. ഈ കാണുന്ന സർവപ്രാണികളും സർവജീവജാലങ്ങളും അല്ല ചരവും അചരവും എല്ലാം എന്താണ്? ആ ആനന്ദത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ആനന്ദേന ജാതാന ജീവന്തി, ആനന്ദത്തെ ആശ്രയിച്ചാണ് ഈ ഉണ്ടായതെല്ലാം നിലനിൽക്കുന്നത്. ആനന്ദം പ്രയന്തി അഭിസംവിശന്തി, ആനന്ദത്തിലേക്ക് വിലയിച്ച് ഇതെല്ലാം ഇല്ലാതാകുന്നു. അപ്പൊ ആ ആനന്ദം അതാണ് ഇതിന്റെ സ്വരൂപമായി നിർദ്ദേശിക്കുന്നത് എന്ന് തൈത്തിരീയ ശാഖയിൽ പറയുന്നു. അതും ശ്രുതി തന്നെ അതിന്റെ സ്വരൂപത്തെ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്, അതിന്റെ സ്വരൂപ ലക്ഷണം എന്ന് പറയുന്നു. അങ്ങനെ ഈ രണ്ട് ലക്ഷണങ്ങളും ഈ ശ്രുതി തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഇത് ആനന്ദമാണെന്ന് ശ്രുതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അന്യാനി അപി ഏവം ജാതീയകാനി വാക്യാനി നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ സർവജ്ഞ സ്വരൂപ കാരണ വിഷയാണി ഉദാഹർത്തവ്യാനി. ഇപ്പൊ രണ്ട് ശ്രുതി ഇവിടെ പറഞ്ഞുള്ളൂ. ഈ ബ്രഹ്മം ആണ് പ്രപഞ്ചത്തിന് കാരണമെന്ന് കാണിക്കുന്നതിന് വേണ്ടി ധാരാളം ശ്രുതികളുണ്ട്. അന്യാനി പ്യേവം ജാതീയകാനി, ഇതേ ജാതിയിലുള്ള ഇതേ രീതിയിലുള്ള വളരെയധികം ശ്രുതികളുണ്ട്. വാക്യാനി, ശ്രുതിവാക്യങ്ങൾ, അതെന്ത് ബോധിപ്പിക്കുന്നു? നിത്യവും ശുദ്ധവും ബുദ്ധവും മുക്തവുമായ സ്വഭാവത്തോടുകൂടി ഒരു ഈശ്വരനെ ബോധിപ്പിക്കുന്നു. സർവജ്ഞ സ്വരൂപം, അത് സർവജ്ഞനാണ് ആ ഈശ്വരൻ. കാരണ വിഷയമാണ്, ആ സർവജ്ഞ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനാണ് ജഗത്തിന് കാരണം എന്ന് ബോധിപ്പിക്കുന്ന അന്യാനി അപ്പി ഏവം ജാതീയകാനി വാക്യാനി ഉദാഹർത്തവ്യാനി, ഇതുപോലെയുള്ള അന്യം ധാരാള വാക്യങ്ങളും അന്യവാക്യങ്ങളും ഉദാഹരിക്കാം എന്നാണ്. അങ്ങനെ ബ്രഹ്മത്തിന്റെ ലക്ഷണം, സ്വരൂപവും തടസ്സവുമായിട്ടുള്ള രണ്ട് ലക്ഷണങ്ങളെയും നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രം, രണ്ടാമത്തെ സൂത്രം ജന്മാദി അസ്യ യഥ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞ ആ സൂത്രത്തെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ജന്മാദി അധികരണം അവിടെ സമാപിച്ചു. തടസ്സ ലക്ഷണം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ നിന്ന് മാറി നിന്ന് ലക്ഷ്യത്തെ ബോധിപ്പിക്കുന്നു, അതാണ് തടസ്സ ലക്ഷണം എന്ന് പറയുന്നത്. അതിന്റെ സംസ്കൃതത്തിൽ പറഞ്ഞാൽ യാവത് ലക്ഷ്യകാല അനവസ്ഥായിത്യസതി വ്യാവർത്തകം സത് ലക്ഷണം എന്ന് പറയും. അതിന്റെ അനുസരിച്ച് പറഞ്ഞു, യാവത്ത് ലക്ഷ്യകാല അനവസ്ഥായിത്യസതി വ്യാവർത്തകം സത് ലക്ഷണം തടസ്സ ലക്ഷണം എന്ന് പറയും. അതായത് ലക്ഷ്യകാലം മുഴുവൻ ലക്ഷ്യത്തിൽ നിൽക്കാതെ ഇരിക്കുകയും എന്നാൽ ആ ലക്ഷ്യത്തെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്ന ലക്ഷണം, അത് തടസ്സ ലക്ഷണം എന്ന് പറയും. യാവത്ത് ലക്ഷ്യകാല അനവസ്ഥായുത്യസതി വ്യാവർത്തകം സത് ലക്ഷണം തടസ്സ ലക്ഷണം. സ്വരൂപം ഏവ ലക്ഷണം സ്വരൂപ ലക്ഷണം എന്ന് പറയും. ആ സ്വരൂപം തന്നെ ലക്ഷണമായി വരുന്നത് സ്വരൂപ ലക്ഷണം എന്ന് പറയും. ഒരു വസ്തുവിന്റെ സ്വരൂപത്തെ തന്നെ അതിന്റെ ലക്ഷണമായി നിർദ്ദേശിച്ച അസ്വരൂപ ലക്ഷണം എന്ന് പറയും. ബ്രഹ്മത്തിന്റെ സ്വരൂപമായിരിക്കുന്നു സത്യം, ജ്ഞാനം, അനന്തം, വിജ്ഞാനം, ആനന്ദം,

എന്നൊന്നും പറഞ്ഞു. അശ്വിം ആ ഈശ്വരനെ കുറിച്ച് അദ്വൈതത്തിൽ എന്ന് പറയുന്ന എന്താണ്? അത് നിർഗുണം, നിരാകാരം, നിരഞ്ജനം, ഇങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുന്നു? ഇവിടെ ഇപ്പൊ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് സർവജ്ഞനും സർവശക്തനും ആയിട്ടുള്ള ഒന്നാണ്. എന്നുവെച്ചാൽ ഒരു സഗുണേശ്വരനെയാണ് നിർദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ പറയുന്നത് എന്താണ്? സർവകൽപ്പനാരഹിതമാണ്, ചിന്മാത്രം, കേവലം, സ്വയം ജ്യോതി എന്നൊക്കെ നിർദ്ദേശിക്കുകയാണ്. അപ്പോ ഇവിടെ ഇങ്ങനെയും നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്? ഇനി വരുന്ന ഭാഗങ്ങളിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. പറയും ആ മായ ഉപാധിയോടുകൂടിയിരിക്കുമ്പോ ഇരിക്കുന്ന ഈശ്വരൻ, ആ ബ്രഹ്മമാണ് ജഗത്തിന് കർത്താവായിരിക്കുന്നത്. ശുദ്ധനായിരിക്കുന്ന ഈശ്വരൻ കർത്തൃത്വം ഒന്നുമില്ല, ജഗത് കർത്തൃത്വം ഒന്നുമില്ല. നിരുപാധികനായിരിക്കുന്ന ഈശ്വരൻ ജഗത്തിന് കർത്താവല്ല, സ്വോപാധികനായിരിക്കുന്ന ഈശ്വരനാണ് ജഗത്തിന് കർത്താവായിരിക്കുന്നത്. എന്താണ് ഈശ്വരന്റെ ഉപാധി എന്ന് പറയുന്നത്? തന്റെ മായാശക്തി. ആ മായാശക്തിയായ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇവിടെ സഗുണേശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സഗുണേശ്വരനാണ് സൃഷ്ടികർത്താവായിരിക്കുന്നത്, നിർഗുണനായിരിക്കുന്ന ഈശ്വരൻ. അല്ലെങ്കിൽ ആ ഈശ്വരന്റെ നിർഗുണഭാവത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ സൃഷ്ടികർത്തൃത്വമില്ല. അതിനെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നിത്യ ബുദ്ധം, നിത്യശുദ്ധം, നിത്യമുക്തം എന്നെല്ലാം പറയുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ നിർദ്ദേശിക്കുന്നത് ആ സഗുണേശ്വരനെയാണ് ഈ സൂത്രത്തിൽ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വരന്റെ സൃഷ്ടി കർത്തൃത്വം വരും. ഈശ്വരന് അങ്ങനെ ഒരു സൃഷ്ടി കർത്തൃത്വം വരുന്നില്ല. അദ്വൈതം എന്ന് പറയുമ്പോ അവിടെ ഈശ്വരൻ, പ്രപഞ്ചം, ജീവൻ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭേദം പരമാർത്ഥത്തെ അംഗീകരിക്കുന്നില്ല. അവിടെ മൂന്ന് തരത്തിലുള്ള ഭേദം അംഗീകരിക്കാതിരിക്കുമ്പോൾ ജഗത്ത്, ജഗത്തിനെ സൃഷ്ടിക്കുന്ന ഒരു ഈശ്വരൻ, ഐശ്വര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ശാസ്ത്രം, ഗുരു, അതിന്റെ ജിജ്ഞാസു, ഇതൊന്നും സിദ്ധിക്കത്തില്ല. പരമാർത്ഥത്തിൽ ഇതൊന്നും നിലനിൽക്കത്തില്ല. അപ്പോൾ പാരമാർത്ഥികമായ അവസ്ഥയിലുള്ള നിർഗുണമായ ബ്രഹ്മത്തെയല്ല ഇവിടെ ഇപ്പൊ ഈ സൂത്രം നിർദ്ദേശിക്കുന്നത്. അത് സഗുണമായ ഈശ്വരനെയാണ്. എന്നാലും അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് എവിടെയെല്ലാം സഗുണമായ ഈശ്വരനെ നിർദ്ദേശിക്കുന്നുണ്ടോ അവിടെയെല്ലാം ലക്ഷണാവൃത്തിയിലൂടെ നിർഗുണമായ ഈശ്വരനെയും ബോധിച്ചോളണമെന്നാണ്. എവിടെയാണോ വ്യാപാര സഹിതനായ ഈശ്വരനെ നിർദ്ദേശിക്കുന്നത് അവിടെയെല്ലാം വ്യാപാര രഹിതനായ ഈശ്വരനാണ് പ്രതിപാദ്യ വിഷയമായിരിക്കുന്നത് എന്നാണ് അത് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ സർവജ്ഞനായ സർവശക്തനായ ഒരു ഈശ്വരൻ എന്ന് പറയുമ്പോൾ പറയുന്ന വാക്യത്തിൽ തന്നെ നമ്മൾ അതിന്റെ പാരമാർത്ഥിക രൂപത്തെയും ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? സർവകൽപ്പനാതീതമായിരിക്കുന്ന സ്വയം ജ്യോതിസായ ഈശ്വരതത്വം എന്നുള്ളതും അതേ വാക്യത്തിൽ കൂടെ തന്നെ നമ്മൾ ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതതിന്റെ വാച്യാർത്ഥമായിട്ടല്ല, ലക്ഷ്യാർത്ഥമായിട്ട് അതിനെ സ്വീകരിച്ചോളണമെന്നാണ്. അത് എല്ലാ വാക്യങ്ങളിലും അത് അന്തർഭവിച്ചിരിക്കുന്നു, അങ്ങനെ ഒരാശയം. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ നിർഗുണം, നിരാകാരം, നിരഞ്ജനം എന്നെല്ലാം ബോധിപ്പിക്കുന്നു. അതാണ് അതിന്റെ വാസ്തവ സ്വരൂപം, അതാണ്. പക്ഷെ ലക്ഷണം മറ്റും പറയുമ്പോൾ അതിന്റെ സഗുണഭാവത്തിന് ലക്ഷണം പറയാൻ പറ്റൂ, നിർഗുണമായ ഭാവത്തിന് ലക്ഷണമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് കൽപ്പനാതീതമാണ്. ഏതോ വാചോന്ന് വർത്തന്തി അപ്രാപ്യ മനസ്സാ സഹ എന്നും മറ്റു ശ്രുതി നിർദ്ദേശിക്കുന്നു. വാക്കിനും മനസ്സിനും ഒന്നും എത്തിച്ചേരാൻ കഴിയാത്തതിൽ എങ്ങനെ എങ്ങനെ അതിന് ലക്ഷണം പറയാൻ പറ്റും? ലക്ഷണവും പ്രമാണമൊന്നും അതിന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ പരമാത്മ തത്വത്തിന് തന്നെ ലക്ഷണവും പ്രമാണവും എല്ലാം പറയാൻ പറ്റിയ ഒരവസ്ഥയുണ്ട്. ഇപ്പോ മായ ഉപാധിയോടുകൂടി ചേർന്നിരിക്കുമ്പോൾ അപ്പോൾ അതിന്റെ ലക്ഷണവും പ്രമാണവും ഒക്കെ പറയാം. അപ്പോൾ അത് ചർച്ചയ്ക്ക് വിഷയമാകുന്നുണ്ട്. അങ്ങനെ ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഭാഗത്താണ് ഇവിടെ ലക്ഷണം പറയുന്നത്. അതിന് അതീതമായ ഒരു ഭാഗമുണ്ട്, അവിടെ ലക്ഷണവും പ്രമാണവും ഇല്ല, അവിടെ ചർച്ചയ്ക്കും അത് വിഷയമാകത്തില്ല എന്നാണ്. അത് ഇങ്ങനെ പറയുന്നിടത്തെല്ലാം ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് നിർഗുണമായ ഈശ്വരൻ എങ്ങനെ ഇവിടെ ലക്ഷണം പറയുന്നു, എങ്ങനെ ഈശ്വരന്റെ സർവജ്ഞനെന്ന് സർവജ്ഞനും സർവശക്തനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്വൈതമാകത്തില്ലേ? അത് വിശിഷ്ടാദ്വൈതമാകത്തില്ലേ? ദ്വൈതത്തിനും വിശിഷ്ടാദ്വൈതത്തിനും എല്ലാം ഈശ്വരന്റെ സർവജ്ഞനും സർവശക്തനുമായിട്ട് ഉള്ള ഈശ്വരനാണ് പരമാർത്ഥം എന്നാ പറയുന്നത്. ഇവിടെ പറയുന്നത് സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ സ്വോപാധികനായ ഈശ്വരനാണ്. പരമാർത്ഥത്തിലുള്ള ഈശ്വരൻ എന്ന് പറയുന്നത് കൽപ്പനാതീതനാണ്. അനുഭവാതീതം ബ്രഹ്മം, അതാണ് അവസാനത്തെ വാക്യം. അനുഭവാതീതമായിരിക്കുന്നതാണ് പരമാർത്ഥ ബ്രഹ്മം. അനുഭവ വിഷയമല്ലാതെ അനുഭവാതീതമാണ്. പിന്നെ അനുഭവം ആകുമ്പോൾ സ്വാഭാവികമായതേ അനുഭവ വിഷയമാകത്തുള്ളൂ എന്നാണ്. നിരുപാധികമായ, അതായത് ഈശ്വരനെ ഏത് അനുഭവത്തിലൂടെ അറിഞ്ഞാലും ആ അനുഭവം എന്ന് പറയുന്നത് ഈശ്വരനെ അറിയുന്നതിനുള്ള ഒരു ഉപാധിയായി നിൽക്കും. അപ്പോൾ ആ അനുഭവം തന്നെ ഈശ്വരന് ഒരു ഉപാധിയായി മാറുന്നു. അപ്പോൾ സ്വാഭാവികമായി മാത്രമേ ഈശ്വരനെ
അറിയാൻ പറ്റത്തുള്ളൂ.

0: ഈശ്വരനെ ആരെങ്കിലും ഞാൻ ഈശ്വരനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വാഭാവികമായ ഈശ്വരനെയാണ്. നിരുപാധികമായ ഈശ്വരൻ ആരുടെയും അനുഭവത്തിന്, ഒരു ജീവന്റെയും അനുഭവത്തിന് വിഷയമാകത്തില്ല. അത് അനുഭവാതീതം തന്നെയായിരിക്കും എന്നുള്ളതാണ് അദ്വൈതത്തിലെ മുഖ്യമായിട്ടുള്ള സിദ്ധാന്തം. ഇപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം ഈശ്വരനെ അറിഞ്ഞു എന്നെല്ലാം പറയുന്നത് കുറഞ്ഞ കാര്യം എന്നല്ല പറയുന്നത്, എല്ലാം വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നെ. പക്ഷെ ആ പരമാർത്ഥം എന്ന് പറയുന്നത് നിരുപാധികമായിരിക്കുന്നത് ഒരിക്കലും ഒരു തരത്തിലുള്ള അനുഭവത്തിന് വിഷയമാകത്തില്ല, വിഷയമാകാൻ അത് കഴിയത്തില്ലെന്നാണ്. അതിനനുഭവാതീതം എന്ന് പറയുന്നു. ദൃശ്യതേതു അഗ്രിയാ ബുദ്ധിയാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശ്രുതിയിൽ, അതൊക്കെ സ്വാഭാവികമായിരിക്കുന്നു. എന്തെങ്കിലും ഒരു ഉപാധിയാവും. എന്തെങ്കിലും ഒരാൾ പറയുന്നു ഞാനിതാ ബ്രഹ്മത്തെ, ശ്രുതി തന്നെ പറയുന്നുണ്ട് വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസ പരസ്താ എന്നൊക്കെ പറയുന്നുണ്ട്. ആ തമസിനപ്പുറമുള്ള, ഇരുട്ടിനപ്പുറമുള്ള ആദിത്യ വർണ്ണത്തിലുള്ള ആ പരമപുരുഷനെ ഞാനിതാ അറിയുന്നു എന്നും മറ്റു ഋഷിമാരെ തന്നെ പറയുന്നു. അങ്ങനെ പറയുന്നിടത്തല്ല എന്ത് വരുന്നു, അവിടെ വ്യവഹാരം അറിയുന്നു, അറിയപ്പെടുന്ന വസ്തു എന്നെല്ലാമുള്ള വ്യവഹാരങ്ങൾ നടക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഉപാധി കൂടാതെ സാധ്യമല്ല. നിരുപാധികമായ തരത്തിൽ വ്യവഹാരമില്ല. ഒരാൾക്ക് അറിഞ്ഞു ഞാനിതിനെ അറിയുന്നു എന്നൊന്നും പറയാൻ കഴിയത്തില്ല. അങ്ങനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒന്ന് അറിയപ്പെടുന്ന വസ്തുവിനും അറിയുന്നവനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്ന് ഉണ്ടെങ്കിലേ പറ്റും, അതിനാണ് ഉപാധി എന്ന് പറയുന്നത്. അത് ആ വൃത്തി അറിയുന്ന അന്ധകരണത്തിന്റെ അതിസൂക്ഷ്മമായ വൃത്തി, അത് തന്നെ ആ അറിയുന്ന അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ആ വൃത്തി തന്നെ ഒരു ഉപാധിയായി നിന്നുകൊണ്ട് അതിനെ അറിയുന്നു എന്നാണ്. അപ്പോൾ അവിടെ സൂക്ഷ്മമായ രീതിയിൽ ആ വൃത്തി തന്നെ ഉപാധിയായിരിക്കും. അതുകൊണ്ട് നിരുപാധികമായ ബ്രഹ്മതത്വത്തെക്കുറിച്ച് അത് ഇതുവരെ അത് ആരും അശുദ്ധമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും അതിനെ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് സ്വാഭാവികമായി അറിഞ്ഞിട്ടുള്ളതാണ് എന്നാണ്. നിരുപാധികമായ ഒരിക്കലും അത് വിഷയമാകുന്നില്ല, അതെപ്പോഴും സർവകൽപ്പനാതീതമായി തന്നെ നിൽക്കും. അതുകൊണ്ട് ലക്ഷണം പറയുന്നതും എല്ലാം സ്വാഭാവികമായിരിക്കുന്ന ഈശ്വരനാണ് പറയുന്നത്. നിത്യശുദ്ധ ബുദ്ധ എന്നെല്ലാം പറയുന്നതോ, സത്ത് ചിത്ത് ആനന്ദം എന്നെല്ലാം പറയുന്നതോ, അതെല്ലാം അതിന് വിരുദ്ധമായതിനുള്ള നിഷേധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ പറയുന്നത്. പാരമാർത്ഥികമായി നോക്കുമ്പോൾ ഇപ്പൊ നിത്യം എന്ന് പറയുന്നു, അനിത്യത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അല്ലാതെ അതിൽ നിത്യത്വം എന്ന് പറയുന്ന ഒരു ധർമ്മമുള്ളത് കൊണ്ടല്ല. ശുദ്ധമെന്ന് എന്തിനു പറയുന്നു, അശുദ്ധത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ. അല്ല, അശുദ്ധ ശുദ്ധത്വം എന്ന് പറയുന്ന ഒരു വിശേഷത അതിനില്ല. ശുദ്ധവും അശുദ്ധവുമൊക്കെ നമ്മൾ കാണുന്നത് ഈ സാപേക്ഷിക തലത്തിലല്ലേ. അപ്പൊ ഇവിടെയുള്ള ശുദ്ധത, അതിന്റെ പാരമ്യത അവിടെ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള അശുദ്ധത അവിടെ യേശുവില്ലെന്ന് കൽപ്പിക്കാം. അതല്ലാതെ ഇത് മനുഷ്യബുദ്ധിക്ക് അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന ഒരു കാര്യം അല്ല. മുക്തം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പാരതന്ത്ര്യം കാണുന്നുണ്ട്, ഈ പാരതന്ത്ര്യത്തിന്റെ അവിടെ പൂർണ്ണമായി നിഷേധിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മുക്തി കാണുന്നുണ്ട്, സ്വാതന്ത്ര്യം ഇതിന്റെ പരമമായ അതിന്റെ ചരമ സീമയാണത്. അങ്ങനെയെല്ലാം ഇതിനെ വെളിപ്പെടുത്താൻ വേണ്ടി ഉള്ള ശബ്ദങ്ങളാണ്. അതായത് ഈ ഒരു ശബ്ദങ്ങളിലൂടെയും അത് വെളിപ്പെടുന്നതല്ല, ഒരു ശബ്ദത്തിന്റെയും ശക്തിക്ക് വിഷയമല്ല. ശബ്ദശക്തിക്ക് വിഷയമായതിനെ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്താൻ പറ്റും. സ്വാഭാവികമായിരിക്കുന്ന ഒന്നിനെ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്താം. നിരുപാധികമായിരിക്കുന്ന ഒരു തത്വത്തെ ഒരു ശബ്ദത്തിലൂടെയും വെളിപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെ ഇതിനെ അറിയുന്നു എന്ന് പറയുന്നവർ ഇതിനോട് അടുത്തു എന്നേ അതിന് അർത്ഥമുള്ളൂ. സാധാരണ ഒരുവനേക്കാൾ ഇതിനോട് കുറച്ചുകൂടി അടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ വളരെ അടുത്തു കഴിഞ്ഞു എന്ന് പറയാം. അതിന്റെ പൂർണ്ണതയിൽ അവിടെ ഒരു തരത്തിലുള്ള അനുഭവം പറയാനും പുറത്തു പറയാനും ഞാൻ അനുഭവിച്ചു എന്ന് പറയാനൊരാളോ പിന്നീട് അവിടെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല. അതുകൊണ്ടത് അതിന്റെ ശുദ്ധത എന്ന് പറയുന്ന ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ എത്ര വലിയ അനുഭൂതിക്കും വിഷയമായി അത് ഒരിക്കലും അശുദ്ധമാകുന്നില്ലെന്നുള്ളതാണ് ഈ അദ്വൈതികളുടെ പരമമായിട്ടുള്ള സിദ്ധാന്തം. പിന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ അറിഞ്ഞവരെല്ലാം ശ്രേഷ്ഠന്മാരാണ്, പൂജ്യന്മാരാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ അവിടെയും ഒരു ഏതോ ഒരു സൂക്ഷ്മമായ ഉപാധി അവലംബിച്ച് ഇതിനെ അറിഞ്ഞു എന്നേ അതിനർത്ഥം ഇവിടെ എടുക്കുന്നുള്ളൂ. ഭാഗവത ഈ വ്യാഖ്യാനത്തിലെല്ലാം അവരോക്ഷാനുഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ എല്ലാം ഈ കാര്യത്തെക്കുറിച്ച് പറയും. അങ്ങനെ നിരുപാധികമായ തത്വത്തെ ഒരിക്കലും ബുദ്ധിക്ക് വിഷയമാക്കാൻ പറ്റത്തില്ല എന്നാണ് അന്തിമമായിട്ടുള്ള നിഗമനം. പിന്നെ ആ അജ്ഞാന നാശം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് കേവലം അറിവായി നിൽക്കുന്നു. അതിനെ പിന്നെ അറിയാൻ ആര് ശേഷിക്കുന്നില്ല. അനുഭൂതി, അതിന്റെ അനുഭൂതി അനുഭവിക്കാൻ വേറൊരാളും ശേഷിക്കുന്നില്ല. സർവകൽപ്പനാതീതം സങ്കല്പാതീതം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ വിടുകയാണ്. അങ്ങോട്ട് പിന്നീടൊന്നും പ്രവേശിക്കാൻ കഴിയത്തില്ല ബുദ്ധിക്ക്. ഒരു അനുഭവത്തിന്റെ ഒരു തലത്തിലും പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ സമാധി, സവികൽപ്പം നിർവികൽപ്പം, സബീജം നിർബീജം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം, ഒരു രക്ഷയും ഇതൊന്നും അതിന്റെ അടുത്ത് കുറെ ദൂരെ നിന്ന് നിൽക്കത്തേ ഉള്ളൂ. ഈ സമാധികളിലൂടെ ഒന്നും ഇതിനെ അറിയാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എന്നാ പിന്നെ ഇത്രയും പാടുപെട്ടതിനു വേണ്ടി ശ്രമിക്കുന്നത്? ആ, ഇത് മനസ്സിലാക്കാൻ തന്നെ ഇത് ശ്രമിക്കുന്നത്, ഇത് മനസ്സിലാക്കണം. അതാണ് ശ്രമം കൊണ്ട് സാധിക്കുന്നത്. അനുഭവാതീതമാണ് ഇതെന്ന് മനസ്സിലാക്കുക എന്നർത്ഥം. അപ്പോ ഈ ലൗകികമായ അനുഭവങ്ങളിൽ നിന്നും വിലക്ഷണമായ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അനീന്ദ്രിയമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇതിന്റെ ആ നിരുപാധികമായ തലത്തിലല്ല എന്നേ പറയുന്നു. അതീന്ദ്രിയമായ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ലെന്നോ ഈശ്വരാനുഭവം ഉണ്ടാകില്ല എന്നല്ല പറയുന്നു. ഈശ്വരാനുഭവം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ആ അനുഭവം അതിന്റെ ഏറ്റവും പരമോന്നതമായ നിലയെന്ന് പറഞ്ഞാലും അതിന്റെ പൂർണ്ണതയല്ല എന്നാണ്. ജീവൻ അതിന്റെ പൂർണ്ണത എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. എത്തിച്ചേരുക എന്ന് വെച്ചാൽ അതിന്റെ പൂർണ്ണത അനുഭവ വിഷയമാകുന്നില്ല എന്നുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലക്ഷണം സ്വാഭാവികമായിരിക്കുന്ന ഈശ്വരന്റെ ലക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സൂത്രത്തിന്റെ ആമുഖമായി പറയുന്നു, ജഗത് കാരണത്വ പ്രദർശനേന സർവജ്ഞം ബ്രഹ്മേത്യ ഉപക്ഷിപ്തം തദേവ ദൃഢയൻ ആഹ. അടുത്ത സൂത്രം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നു, ജഗത് കാരണത്വ പ്രദർശനേന, ഈ പരമാത്മാവാണ് ജഗത്തിന് കാരണമെന്ന് പറഞ്ഞു. സർവജ്ഞം ബ്രഹ്മ ഇതി ഉപക്ഷിപ്തം, സർവജ്ഞമാണ്, സർവജ്ഞനാണ് ബ്രഹ്മ എന്ന് ഉപക്ഷിപ്തം എന്ന് വെച്ചാൽ പ്രതിജ്ഞാതം, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ സൂത്രത്തിൽ ബ്രഹ്മ സർവജ്ഞനാണ് എന്നാണ്. തദേവ ദൃഢയൻ ആഹ, ആ പറഞ്ഞതിനെ തന്നെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സിലുണ്ടായ സംശയങ്ങളും വിപരീത ജ്ഞാനവും അതിനെ ഇല്ലാതാക്കുക, അതാണ് അതിനെ ദൃഢപ്പെടുത്തുക എന്ന് പറയുന്നത്. അറിവിന്റെ ദൃഢത എന്ന് പറയുന്ന അതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുമ്പോൾ അറിവിനോടൊപ്പം തന്നെ അതിൽ അറിവില്ലായ്മയും ഉണ്ടാവും. എങ്ങനെ? സംശയരൂപത്തിലും വിപരീത ജ്ഞാനരൂപത്തിലും. ഇതിനെ ഇല്ലാതാക്കി കഴിയുമ്പോൾ അറിവ് ദൃഢമായി, അങ്ങനെ ദൃഢ അപരോക്ഷം എന്ന് പറയും. അങ്ങനെ അതിനെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും അടുത്ത് ചർച്ച ചെയ്യുകയാണ് ശാസ്ത്ര യോനിത്വ എന്ന് പറയുന്ന മൂന്നാമത്തെ അധികരണം. ഇതിന് ശാസ്ത്ര യോനിത്വ അധികരണം എന്ന് പറയും. ഈ സൂത്രത്തിൽ വീണ്ടും ഈ ബ്രഹ്മകാരണത്വത്തെ സമർത്ഥിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ, കാരണം ഇതിലൂടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവാത്മ പരമാത്മ ഏകത്വത്തെയാണ്. അതിൽ ജീവാത്മാവിനെ കുറിച്ച് ആർക്ക് സംശയമില്ല, എല്ലാവർക്കും അറിയാം, താൻ തന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങൾ വരും. അങ്ങനെ ഒന്നും ഉണ്ടാകുമോ, അങ്ങനെ ഉണ്ടായാൽ തന്നെ അതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുമോ, ഈ തരത്തിലുള്ള നാനാ സംശയങ്ങൾ വരും. ഈ സംശയങ്ങളെ എല്ലാം നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വിഷയത്തെ ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നത്. സാധാരണ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ പറഞ്ഞു കഴിയുന്നതിന് ദോഷം വരുന്നതിന് പുനരുക്തി ദോഷമെന്ന് പറയും. പറഞ്ഞ കാര്യത്തെ വീണ്ടും പറയും, പുനരുക്തി എന്ന് പറയുന്ന ദോഷമാണ്. ഒരു സാധാരണ ഒരു വിഷയത്തിൽ പുനരുക്തി എന്ന് പറയുന്നത് ദോഷമാണ്. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും ചർച്ച ചെയ്യുക. പക്ഷെ ഇവിടെ ബ്രഹ്മ ചർച്ചയിൽ പുനരുക്തി ദോഷമല്ല ഒരിക്കലും. എന്തുകൊണ്ടാണ്? നചികേതസിന് ശേതകേതുവിന് പിതാവ് 9 തവണ ഉപദേശിച്ചുണ്ട്. 1 തവണ തത്വമസി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല, 9 തവണ ഉപദേശിച്ചു. അങ്ങനെ ഉപദേശം അതിനെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്, ഇവിടെ ഒരേ കാര്യം തന്നെ പലതവണ 100 തവണ അല്ലെങ്കിൽ 1000 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുനരുക്തി എന്ന് പറയുന്ന ദോഷം ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഈ ബ്രഹ്മതത്വം എന്ന് പറയുന്നത് ദുർഗ്രഹമാണ്. അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് വളരെ പ്രയാസമുണ്ട് സാധാരണക്കാരന്. മനോ മാലിന്യങ്ങളെല്ലാം ഉള്ള ഒരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങളെല്ലാം നശിച്ച് ഇതിനെക്കുറിച്ചുള്ള സാമാന്യമായ ബോധമെങ്കിലും ഒരാൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ ചർച്ചയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയേണ്ടി വരും. ഇത് ആവർത്തിക്കുന്നതുകൊണ്ട് അത് വിരസമായി തോന്നിയെന്നിരിക്കാം, പക്ഷേ ആവർത്തിക്കാതെ നിവർത്തിയില്ല. ഒരേ കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരും. ബ്രഹ്മസൂത്രം മൊത്തം ഇതേ ഒരു വിഷയം തന്നെ ആവർത്തിക്കുന്നു, പല രീതി പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ശേതകേതുവിന് 9 തവണ പറയേണ്ടി വന്നു. 1 തവണ പറഞ്ഞിട്ട് മനസ്സിലായില്ല, വീണ്ടും ചോദിക്കും, വീണ്ടും എന്നെ ബോധിപ്പിക്കാൻ ആവശ്യപ്പെടും, വീണ്ടും മനസ്സിലായോ എന്ന് പറഞ്ഞ് വീണ്ടും ബോധിപ്പിക്കുന്നു. അങ്ങനെ 9 തവണ ബോധിപ്പിച്ചതിന് ശേഷമാണ് വളരെ ഉത്തമാധികാരിയായ ഒരു വ്യക്തിക്ക് മനസ്സിലായത്. അപ്പൊ അത്രയൊന്നും ഉത്തമാധികാരികളല്ലാത്തവർക്ക് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കേണ്ടി വരും. ഗീതയുടെ ഭാഷ്യത്തിൽ ആയൊരു സ്വാമികൾ ഈ കാര്യം അവിടെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ വരുമ്പോൾ ചോദിക്കും, എന്തിനാ വീണ്ടും ആവർത്തിച്ചത് തന്നെ പറയുന്നത്? ആവർത്തിച്ച് പറഞ്ഞേ പറ്റും. അല്ലെങ്കിൽ ഇത് അത്യന്ത ദുർഗ്രഹമാണ് ഈ തത്വം, അത് മനസ്സിലാക്കുന്നതിന് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്വൈതത്തിൽ പറയും, ആസുപ്തേര് ആമൃതേകാലം, ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെയും മരണം വരെയും ഇത് മനസ്സിൽ നിന്ന് വിടരുത് എന്ന് പറയും. മറ്റു വ്യവഹാരങ്ങളിൽ പെട്ട് മുഴുകിപ്പോയാൽ ഇതിന് ആത്യന്തികമായ വിസ്മൃതി ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. അങ്ങനെ ഒരു ആത്യന്തിക വിസ്മൃതി സംഭവിക്കാതെ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് വേണം മറ്റ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടേണ്ടതെന്നാണ്. ഇനി കർമ്മത്തെ ത്യജിക്കാൻ പറയുന്നതും അതുകൊണ്ടാണ്. കർമ്മം ഇതിന് ചിലപ്പോൾ തടസ്സമായി വന്നു കഴിഞ്ഞാൽ ഇതിനെ വിസ്മരിക്കാൻ, ഇതിനെ പൂർണ്ണമായും ഇതിന്റെ ജ്ഞാനത്തിന് തടസ്സമായി വന്നു കഴിഞ്ഞാൽ അപ്പൊ കർമ്മത്തെ ത്യജിക്കാൻ സർവകർമ്മ സന്യാസവും മറ്റ് ശാസ്ത്രത്തിൽ പറയുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്, ഒരു തരത്തിൽ വ്യവഹാരം കൊണ്ടിതിനെ വിസ്മരിക്കരുത് എന്നാണ്. പക്ഷെ കർമ്മത്തെ ത്യജിക്കുന്നതിൽ ഉള്ള മറ്റു പലതരത്തിലുള്ള അപകടങ്ങൾ വരും. അതുകൊണ്ടാണ് പിന്നെ കർമ്മയോഗം നിർദ്ദേശിക്കുന്നത്. എല്ലാം ക്രമമനുസരിച്ചാണ്. ആദ്യം നിർദ്ദേശിക്കുന്നത് കർമ്മയോഗമല്ല, കർമ്മസന്യാസമാണ്. കർമ്മസന്യാസത്തിന് ആസക്തനാണെങ്കിൽ പിന്നെ കർമ്മയോഗം ചെയ്യുക എന്നുള്ളതാണ്, വ്യക്തിക്കനുസരിച്ചിരിക്കുന്നു. എന്തായാലും ഇതിന് തടസ്സം വരരുത്, ഇതിന്റെ ആവൃത്തി എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിരന്തരം ഇതിന്റെ സ്മരണ വേണം. അതുകൊണ്ട് പറയുന്നു തദേവ ദൃഢയൻ, പറഞ്ഞു മുമ്പ് പറഞ്ഞ കാര്യത്തെ തന്നെ വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇവിടെ പുതിയതായിട്ടൊരു കാര്യം പറയുന്നില്ല. അധ്യാസ ഭാഷ്യത്തിൽ ചർച്ച ചെയ്ത് തന്നെയാണ് ജിജ്ഞാസാധികരണത്തിലും വരുന്നത്. അത് തന്നെയാണ് ജന്മാദ്യ അധികരണത്തിൽ വരുന്നത്. അത് തന്നെയാണ് ഇനിയിപ്പോ ശാസ്ത്ര യൂണിറ്റോ അധികരണത്തിലും വരുന്നത്. അത് തന്നെയാണ് പല രീതിയിൽ ഇവിടെ പറയുന്ന ഒന്നേയുള്ളൂ. ഇത് ശാസ്ത്ര യൂണിറ്റോ അധികരണത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്ത വിശദമായി ചർച്ച ചെയ്യും. ഇതൊരു സ്മരണയോടുകൂടി
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. ഓം നമശിവായ.
2: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഇസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
3: ശ്രീ സമധനം.

0: ആത്മേവേദമഗ്ര ആസേ പുരുഷവിധഃ സോ അനുവീക്ഷ്യ നാന്യത് ആത്മനോ ഉപശ്യേത് സഹമസ്മീത്യഗ്രേ വ്യഹരത് തതോ അഹം നാമ അഭവത് തസ്മാദപി വേദർഹി ആമന്ത്രിതോ അഹമയമിതി ഏവ അഗ്രേ ഉക്ത്വാ അഥ അന്യന്നാമ പ്രബ്രൂതേ യദാസ്യ ഭവതി സയത് പൂർവോ അസ്മാ സർവസ്മാ സർവാൻ പാത്മന ഔഷധ് തസ്മാത് പുരുഷ ഔഷധി അവേശതം യോ അസ്മാത് പൂർവോ ബുഭൂഷതി ഏവം വേദ ആത്മീയവേദമഗ്രഹസി ജ്ഞാനകർമ്മഭ്യം സമുച്ഛദാഭ്യം പ്രജാപതിത്വപ്രാപ്തിർവ്യാഖ്യാതികളപ്രാണദർശനേന ച ലോകജിതിദേവമാദന. ഇവിടെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ജ്ഞാനകർമ്മ സമുച്ചയം, ഇവിടെ പ്രജാപതിത്വ പ്രാപ്തി അത് വിശദീകരിച്ചു. പ്രാണദർശനം, പ്രാണ ഉപാസന, അതിൻ്റെ ഫലം അതും പറഞ്ഞു. പ്രജാപതേഹെ ഫലഭൂതസ്യ സൃഷ്ടിസ്ഥിതി സംഹാരേഷോ ജഗത സ്വാതന്ത്ര്യാദ വിഭൂത്തി ഉപവർണ്ണനേന ജ്ഞാനകർമ്മനോർ വൈദികയോ ഫലോത്കർഷോ അന്യത വീത്യവും അർത്ഥം ആരഭ്യതേ. ഇങ്ങനെ ഉപാസന ചെയ്ത് പ്രജാപതിത്വം അത് പ്രാപിച്ചിട്ടെന്താ പ്രയോജനം വരുന്നു? ഫലഭൂതസ്യ പ്രാണോപാസനയുടെ ഫലം പ്രജാപതിത്വ പ്രാപ്തിയാണ്. അത് സൃഷ്ടിസ്ഥിതി സംഹാരേഷു ജഗത സ്വാതന്ത്ര്യാദി വിഭൂതി ഉപനയനം. അപ്പോൾ ആ പ്രജാപതിയുടെ എന്നാണ് സൃഷ്ടിസ്ഥിതി സംഹാരം, ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സ്വാതന്ത്ര്യം തുടങ്ങിയ ഐശ്വര്യങ്ങളുണ്ട് എന്ന് വർണ്ണിക്കുന്നതിന് ജ്ഞാനകർമ്മങ്ങൾ, വൈദികമായ ജ്ഞാനകർമ്മങ്ങളുടെ ഫലത്തിൻ്റെ മേന്മ അത് വർണ്ണിക്കുന്നതിന് വേണ്ടി അത്രയും ശ്രേഷ്ഠമാണ് പ്രജാപതിത്വ പ്രാപ്തി വരെ ഇതുകൊണ്ട് നേടാം. കർമ്മകാന്ഡ വിധ ജ്ഞാനകർമ്മ സ്തുതി കൃത്വ ഭവി സമൃദ്ധ്യ. അതുകൊണ്ടെന്താണ് കർമ്മകാന്ഡത്തിൽ വിധിച്ച ജ്ഞാനകർമ്മസ്തുതി, ഉപാസനാ കർമ്മങ്ങളുടെ സ്തുതിയാണ്, അതിനു വേണ്ടിയിട്ടാണ്. അതാണ് വിവക്ഷിതം ചെയ്ത് സമോപ്യത് ജ്ഞാനകർമ്മഫലം സംസാരയേവ. പക്ഷേ കർമ്മകാന്ഡത്തിൽ പറഞ്ഞ ഈ ജ്ഞാനകർമ്മ അനുഷ്ഠാനം അതിൻ്റെ ഫലം പ്രജാപതിത്വ പ്രാപ്തി അതിനവിടെ സ്തുതിക്കുന്നു. അതൊക്കെയാണെങ്കിലും എന്താണ് ശ്രമപ്യത് ജ്ഞാനകർമ്മഫലം, ഈ ഉപാസനയുടെയും കർമ്മത്തിൻ്റെയും ഫലം സംസാരയുക. പ്രജാപതിത്വം പ്രാപ്തി അത് ജന്മമാണ്. അതുകൊണ്ട് ഭയാരത്യാദിയുക്തശ്രവണ ഭയം അരതി, സന്തോഷമില്ലായ്മ ഭയം ഇതെന്നെ ഇവിടെ പറയുന്നുണ്ട്. കാര്യകരണ ലക്ഷണത്വ സ്ഥൂല വ്യക്ത അനിത്യ വിഷയത്വച്ചേരി. പിന്നെ ഇതെന്താണ് കാര്യകരണ ലക്ഷണം? നമ്മുടെ ശരീരം ഉണ്ടാകുന്നു, പിന്നെ കർണങ്ങളുണ്ടാകുന്നു, മനസ്സുണ്ടാകുന്നു, പിന്നെ സ്ഥൂലത വ്യക്തം അനിത്യ വിഷയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കും. ബ്രഹ്മവിദ്യ കേവലായ വക്ഷ്യമാണായ മോക്ഷഹേതുത്വം ഇതി ഉത്തരാർത്ഥം ചെയ്തി. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന എന്താണ്? കേവലമായ ബ്രഹ്മവിദ്യ നിസകർമ്മസഹിതമായ ഉപാസന അതാണ് മോക്ഷഹേതു. ഈ സംസാര വിഷയ സാധ്യ സാധന ദ്വിഭേദലക്ഷണ അവിരക്തസ്യാത്മികത്വ ജ്ഞാന വിഷയാധികാരോ ആതൃദൃശ്യസ്യവപാനേ ആതൃശ്യതസ്യവപാനേ തൃഷിതൻ ദാഹമുള്ളവൻ, ദാഹമില്ലാത്തവന് പാനത്തിൽ അധികാരം, അവന് വെള്ളം കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതിനുവേണ്ടി അവൻ ശ്രമിക്കുന്നുമില്ല. അതുപോലെ സംസാര വിഷയ സാധ്യ സാധനാദി ഭേദ ലക്ഷണങ്ങളെ വർണ്ണിച്ച ഉപാസനകൾ അതിൻ്റെ ഫലമായ പ്രജാപതിത്വ പ്രാപ്തി വരെയുള്ള സംസാരം, അതിൽ നിന്ന് വിരക്തനായവനാണ് ആത്മീയത്വ ജ്ഞാനത്തിൽ അധികാരം. ഈ കർമ്മങ്ങളുടെ ഉപാസനകളുടെ എല്ലാം ഫലത്തിൽ താല്പര്യമില്ലാത്തവൻ അവനാണ് ആത്മീയത്വ വിജ്ഞാനത്തിൽ അധികാരമായിട്ടുള്ളത്. തസ്മാ ജ്ഞാനകർമ്മങ്ങളും ഉത്കർഷം. അതുകൊണ്ടിവിടെ ജ്ഞാനകർമ്മഫലത്തിൻ്റെ ഉത്കർഷതയെ വർണ്ണിക്കാൻ വേണ്ടി പറയുകയാണ്. തഥാചപക്ഷതി തദേ പതിനേയുമസ്യ തദേതത്രേത്തി പുത്ര ഇത്യാദി പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ ഫലം അതെന്താണ്? മോക്ഷമാണ്. അതിനെ കുറിച്ചാണ് തഥാചപക്ഷതി തദ്ദേത് പതനീയമസ്യ അവൻ പ്രാപിക്കുന്നത് സുസ്വരൂപത്തെയാണോ അവൻ പ്രയത്യപുത്ര ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് ആത്മീയവേദ അഗ്രാസീ ആത്മേവ ആത്മീയ പ്രജാപതി പ്രഥമോണ്ട ജഹ ശരീര അഭിധീയതേ. ആത്മാ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ പ്രജാപതിയാണ് ഇവിടെ പറയുന്നത്. പ്രഥമജഹ ആദ്യം ജനിച്ചവൻ ഉണ്ടജഹ ശരീര അഭിധീയതേ, അതായത് പ്രജാപതി ശരീരയാണ്, ശരീരത്തോടു കൂടിയത്. ഹിരണ്യഗർഭ എന്ന് പറയുന്നതിൻ്റെ ബീജഭാവം അതിൽ നിന്ന് ശരീരത്തോടു കൂടുന്നു. ശരീര ഭാവത്തോടുകൂടി വരുമ്പോൾ അത് പ്രജാപതിയായി. അതിനാണ് ഇവിടെ ആത്മീയവ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈദിക ജ്ഞാനകർമ്മ ഫലഭൂത സയവ, വൈദിക കർമ്മ ഉപാസനകളുടെ ഫലം അതാണ്. കിം ഇതം ശരീരഭേദജാതം തേന പ്രജാപതി ശരീരേണ അഭിവ്യക്താത്മൈവ അസീതഗ്രേ. ഈ ശരീരഭേദജാതം, ഈ ശരീരങ്ങളെല്ലാം സർവശരീരവും പ്രജാപതി ശരീരേണ അഭിവ്യക്താത്മൈവ, പ്രജാപതി ശരീരത്തോട് താതാത്മ്യത്തിലായിരുന്നു. വിദഗ്ധം ആത്മീയവ ആ പ്രജാപതി തന്നെയായിരുന്നു. സൃഷ്ടിക്കുന്നുമ്പുള്ള കാര്യം പറയാണ്, പ്രജാപതി രൂപത്തിൽ തന്നെയായിരുന്നു. പ്രാക് ശരീരാന്തരത്വത്തെ മറ്റ് ശരീരങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ആത്മീയവ ഇതമഗ്ര ആസീത് എന്ന് പറയുന്നത് പ്രജാപതി ഉദ്ദേശിച്ച് പറയുകയാണ്, അല്ലാതെ നിർഗുണ ബ്രഹ്മത്തെ ഉദ്ദേശിച്ചല്ല. ശരീരത്തോടു കൂടിയിരുന്നു, മറ്റു ശരീരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് ശരീരങ്ങളെല്ലാം ആ പ്രജാപതി ശരീരത്തിൽ താതാന്യത്തിലിടുന്നു. സുജപുരുഷ വിധാ പുരുഷ പ്രകാര ശിരപ്രാണ്യാദി ലക്ഷണോ വിരാട്, അവര് മനുഷ്യനെ പോലെ ആയിരുന്നു. മനുഷ്യന്റെ ലക്ഷണം എന്താണ്? ശിരപ്രാണ്യാദി, അതുപോലെ അവയവങ്ങളോട് കൂടിയതായിരുന്നു. വിരാട് സൈവ പ്രഥമ സംഭൂതോ അന്വീക്ഷ്യ അന്വാലോചനം കൊടുത്തോ കോഹം കിം ലക്ഷണോ വാസ്മീതി. അവൻ പ്രകടമായി ബീജാവസ്ഥയിൽ നിന്ന് വ്യക്തമായ രൂപത്തെ പ്രാപിച്ചിട്ട് ചിന്തിച്ചു. എന്താണ് ആലോചനം കൊടുത്ത കോഹം, താൻ ആരാണോ എന്നിങ്ങനെ ചിന്തിച്ചു. തൻ്റെ സ്വരൂപം എന്താണ്, കിം ലക്ഷണം, തൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രത്യേകൾ എന്തൊക്കെയാണ് എന്നെല്ലാം ചിന്തിച്ചു. അന്യ വസ്തുന്തരം ആത്മന പ്രാണപിണ്ടാത്മക കാര്യകാരണ രൂപം പശ്യുന്ന തദ്ദേശ തന്നെയല്ലാതെ മറ്റാരെയും കണ്ടില്ല, താൻ ഒറ്റയ്ക്കായിരുന്നു എന്നാണ്. കാരണം അപ്പം മറ്റു ദേഹമൊന്നും ഉണ്ടായില്ല, കേവലം ആ പ്രജാപതി രൂപത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നാന്യത് വസ്തുന്തരമാത്മനഹ പ്രാണപിതാത്മക പ്രാണപിണ്ടാത്മക കാര്യകരണ ദർശ മറ്റൊരു രൂപത്തെയും കണ്ടില്ല, തന്നെ മാത്രമേ കണ്ടുള്ളൂ. താൻ കേവലം പ്രാണരൂപിയായ അപ്പോ ആ പ്രജാപതിയുടെ രൂപം പ്രാണരൂപത്തിലായിരുന്നു. കേവലം ത്വാത്മാനമേവ സർവാത്മാനം അപശ്യ തന്നെ തന്നെ സർവതുമായി കണ്ടു. തഥാ പൂർവജന്മശ്രോത വിജ്ഞാന സംസ്കൃത സോഹം പ്രജാപതി സർവാത്മാഗ്രേ വ്യാഹൃത് വ്യാഹൃതവാൻ. പക്ഷെ പൂർവ ജന്മത്തിൽ ചെയ്ത ജ്ഞാനകർമ്മങ്ങൾ ഉപാസനകളുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് പൂർവജന്മശ്രോത വിജ്ഞാന സംസ്കൃത പൂർവജന്മത്തിലെ ശ്രുതി ഉപാസനയാൽ സംസ്കൃതനായവനാണ്, സംസ്കരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അപ്രാവധി എന്ത് ചെയ്തു, സർവാത്മാഹമസ്മി സ്വയം തന്നെ പറഞ്ഞു, ഞാൻ സർവാത്മാവാണ്. ഞാൻ സർവാത്മാഹമസ്മി, ഞാൻ സർവാത്മാവായ ഞാനാണ്. ത്രൈലോക്യാത്മ ദേഹാത്മാ, ത്രിലോകവും തന്റെ ദേഹം തന്നെയാണ്. നാണ്യ തപരം പൃഥക് തന്നെ നാണ്യമായിട്ട് മറ്റൊന്നുമില്ല. ഭിന്നാളത്ത അനഭിസംബന്ധ മറ്റൊരു വസ്തുവോടെ ഇല്ല, ഒന്നിനോട് സംബന്ധമില്ലാത്തതുകൊണ്ട് പ്രതീക്ഷേവാസ്യ ധീരഭൂ തന്നെ ചുറ്റും നോക്കിയാൽ ഒന്നും കാണാനില്ലെങ്കിൽ, ഒന്നും അനുഭവപ്പെടാനില്ലെങ്കിൽ പിന്നെ തന്നെ തന്നെ നോക്കേണ്ടി വരും. അതാണ് പ്രതീക്ഷേവാസ്യ ധീരഭൂ, അവൻ്റെ ബുദ്ധി തന്നിലേക്ക് തന്നെ മടങ്ങി. അതാണ് അഹമസ്മി. ഗ്രേ വ്യാഹര പറഞ്ഞു, സശബ്ദം ദർശനം യാത്ര പ്രാഗ് അഭ്യസ്തം തഥൈവ സ, മുമ്പ് അഭ്യസിച്ചിരുന്നത് ഉപാസനാകാലത്ത് ഈ ലോകത്തിലിരുന്നു അഭ്യസിച്ചിരുന്ന എന്തോ അത് തന്നെ വ്യാജഹാര ഫലാവസ്ഥ. ഇപ്പോൾ ആ പ്രജാപതി ഭാവത്തെ പ്രാപിച്ചപ്പോൾ തന്നെയാണ് മുമ്പ് ഉപാസിച്ചിരുന്നത്. അഹം ഇതി ആത്മവാചകം, അഹം എന്നിങ്ങനെ തന്നെക്കുറിച്ച് പറഞ്ഞു. മറ്റൊന്നും കാണാനില്ലാത്തതുകൊണ്ട് അതാണ് അഹമസ്മി പറഞ്ഞു എന്ന് പറയുന്നത്. തഥാ തസ്മാൻ യഥാ പൂർവജ്ഞാന സംസ്കാരാ ആത്മാനം ഏവ അഹമിത്തി അവ്യഥാ അഗ്രേ തസ്മാത് അഹം നാമ ഭവൻ. അതുകൊണ്ട് പൂർവ കർമ്മ ഉപാസനകളിലൂടെ ഈ പദവിയെ താൻ പ്രാപിച്ചിരിക്കുകയാണ്, പ്രജാപതിത്വം എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആത്മാനമേവ അഹം അഭ്യതാ അഗ്രേ തന്നെ അഹം. അഹം എന്ന് പറയുന്നത് താനെന്നുള്ള താൻ, ആത്മവാചി എന്ന് പറയുന്നു. ആത്മാനമേവ അഹം താൻ എന്നുള്ള അർത്ഥത്തിലാണ് അഹം പറയുന്നത്. സാറിന് അഹം എന്ന് പറയുമ്പോൾ ആരോ ആത്മാവെന്നോ ശരീരമെന്നോ ഒന്നും ഗ്രഹിക്കാറില്ല. അതായത് വിചാരം ചെയ്യുന്നവരാണ് അഹം എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ ശരീരമെന്ന് ധരിക്കുന്നു. സാമാന്യമായി അഹം എന്ന് പറഞ്ഞാൽ താൻ, ശരീരം, ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം ഉൾപ്പെട്ട ഈ പിണ്ഡത്തെ. എന്നാൽ ഒന്നും വേർതിരിച്ച് അറിയാതെ അഹം എന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നു അഹം നാമ, പിന്നീട് അഹം എന്നുള്ള ഒരു പേരുണ്ടായി. ഈ സംഘാതത്തിൽ പ്രജാപതി അഹം എന്ന് പ്രയോഗിച്ചുകൊണ്ട് അഭവൻ തസ്യ ഉപനിഷത് അഹമിതി ശ്രുതി പ്രദർശിതമേവ നാമ പക്ഷരി. അതുകൊണ്ട് ഇത് ശ്രുതി പ്രസിദ്ധമായ ഈ അഹം എന്നുള്ള പേര് സർവർക്കും ഉള്ളതാണ്. രാമനെന്നും കൃഷ്ണനെന്നും എല്ലാം ഓരോരുത്തർക്കും പ്രത്യേകം പേരുണ്ടെങ്കിലും അഹം എന്ന് പറയുന്ന ഈ പേര് സർവർക്കുമുണ്ട്. സർവർക്കും ഉപയോഗിക്കാവുന്ന പേരാണ്. പിന്നെ അതിന് പ്രത്യേകത എന്താണ്? പ്രത്യേകത ആധ്യാത്മികസ്യ ചാക്ഷുഷ്യ പുരുഷസ്യ അഹമിതി രഹസ്യം നാമേതീതോ വക്ഷിത്യത ശ്രുതി സിദ്ധമേവ ഏത് നാമസ്യ ധ്യാനാർത്ഥം ഇഹ ഉക്തം. ഈ നാമം, ധാരാളം നാമങ്ങളിവിടെ ഉണ്ടെങ്കിലും ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഉപാസനാർത്ഥത്വ ലോകത്ത് പല നാമങ്ങളുണ്ട്, എല്ലാ നാമങ്ങളും ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ പ്രജാപതി ശിഷ്യയുടെ ആദ്യം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതാണ് അഹം. അത് പിന്നീട് തുടരുകയാണ് താൻ എന്നുള്ള രീതി. അഹമെന്നോ ഞാനെന്നോ ഏതാണെങ്കിലും പറയാം. അങ്ങനെ തന്നെക്കുറിച്ച് അഹം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചതുകൊണ്ട് ഇത് ഉപാസിക്കേണ്ട ഈ ശബ്ദത്തെ ഉപയോഗിക്കുന്നു. അഹം, അഹം ബ്രഹ്മാസ്മിന്നോ അഹം ആത്മാസ്മിന്നോ എല്ലാം പറയുന്നിടത്ത് അഹം ശബ്ദത്തെ തന്നെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അഹം എന്ന് പറയുന്ന ഈ പേരുണ്ടായത് എന്ന് പ്രജാപതി ഉച്ചരിച്ചുള്ളു. സംസ്കൃതത്തിൽ അഹം, പ്രജാപതി ഉച്ചരിച്ചത് സംസ്കൃതത്തിലാണ്, മലയാളത്തിലല്ല. തസ്മാത് തസ്മാത് കർണേ പ്രജാപതോ ഏവം വൃത്തം തസ്മാത് തത്കാരി ഭൂഷേതു പ്രാണിഷേദർഹി ഏതസ്മിന്നപി കാലം ആമന്ത്രഹ കസ്തുവിഹം അയം ഇത്യേവ അഗ്രേ ഉക്ത്വ കാരണാത്മ അഭിധാനേന ആത്മാനം അഭിധായ അഗ്രേക്കുള്ള വിശേഷനാമ ജിജ്ഞാസവേ അതാനന്തരം വിശേഷപ്പെടേണ്ട അഭിധാനം ദൈവത്വ യജ്ഞതത്വവേദി പ്രഭ്രൂതേ കഥയന്തി. പ്രജാപതി അഹമെന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. ആ ശബ്ദം പിന്നീട് വന്ന സൃഷ്ടിയിലെല്ലാം വന്നു. അതുകൊണ്ട് സർവ്വജീവന്മാരും അഹമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നു. അക്കാരണം കൊണ്ട് ഒരാൾ മറ്റൊരാളോട് നീ ആരാണ് എന്ന് അയാളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അയാളെന്താണ് പറയുന്നത്? അഹം. ആദ്യം അതാ പറയുന്നു. ഞാൻ പിന്നെ രാമഹ എന്നാ പറയുന്നു. അപ്പം മറുപടി പറയുമ്പോൾ ആദ്യം അഹം എന്ന് പറയുന്നു, പിന്നെ രാമനെന്നോ കൃഷ്ണനെന്നോ പറയുന്നു. അപ്പോൾ രണ്ടും തമ്മിലെന്താ വ്യത്യാസം? ആദ്യം ചോദിക്കുമ്പോൾ അഹം എന്ന് പറയുന്നു, പിന്നീട് പറയുന്നു രാമൻ അല്ലെങ്കിൽ കൃഷ്ണൻ. അഹം എന്ന് ആദ്യം പറഞ്ഞത് ഒരാളല്ല പറയുന്നു, ആരോട് ചോദിച്ചാലും ഇത് തന്നെ പറയുന്നു. രാമനോടോ കൃഷ്ണനോടോ കേശവനോടോ ആരോട് ചോദിച്ചാലും അഹം അഹം അഹം എന്ന് പറയും. പിന്നീട് പറയുന്നു രാമൻ കൃഷ്ണൻ കേശവൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് രണ്ടും പറഞ്ഞതും തമ്മിൽ എന്താണ്? ആദ്യം പറഞ്ഞത് സാമാന്യം, കാരണം സർവരോധ പറയുന്നു ഞാൻ ഞാൻ ഞാൻ. അപ്പൊ സർവശരീരങ്ങളിലും ഏകരൂപത്തിലിരിക്കുന്ന ഒന്നിനെയാണ് അഹം എന്നുള്ള ശബ്ദം കൊണ്ട്, ഏക ശബ്ദം കൊണ്ട് പറയുന്നു. അതുകൊണ്ടാണ് ആദ്യം സാമാന്യമായിട്ട് അഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവ്വജീവന്മാരും അങ്ങനെ പറയുന്നത്. ഏത് ഭാഷയിൽ മാറ്റം വരുമെന്നുണ്ട്. അപ്പൊ സർവ്വജീവന്മാരും അവനവനെ തിരിച്ചറിയുന്നത് അഹം എന്നാണ്. അപ്പം അഹം ആ സർവാത്മാവായിരിക്കുന്ന ആത്മാവിനെ ബോധിപ്പിക്കുകയും അതിനത് ധ്യാനത്തിന് വേണ്ടി പോയിരിക്കുന്നു എന്ന് പറയും. ആത്മവാചകമാണ്, ശരീരവാചകമല്ല, മനസ്സിൻ്റെ വാചകമല്ല, ആത്മാവിൻ്റെ വാചകമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് കൃഷ്ണൻ കേശവൻ എന്ന് പറഞ്ഞാൽ അതാണ് പിണ്ടവാചകമാണ്, ശരീരത്തിൻ്റെ. അഹോ എന്ന് പറയുന്ന സാമാന്യ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്ന ആത്മവാചകമായി പേര് പറയുന്ന പിണ്ടവാചകമാണ്. ഞാൻ ഇന്നാരാണ്, രാമനാണ്, കൃഷ്ണനാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ പ്രജാപതി ആദ്യം തന്നെ അഹം എന്ന് ഉച്ചരിച്ചപ്പോൾ ആ ഉച്ചാരണത്തെ പിന്നീട് വന്ന സൃഷ്ടിയിലുള്ള ആ ഉച്ചാരണം സംക്രമിച്ചു, അഹം അവന് ഉച്ചരിക്കാൻ തുടങ്ങി. പക്ഷേ അത് കേവലമായ പിണ്ഡത്തിൽ മാത്രമല്ല, സർവാത്മാവായിരിക്കുന്ന ആത്മാവിനെ സൂചിപ്പിക്കുകയാണ്. അഥാനന്തരം വിശേഷപിണ്ടാഭിധാനം ദേവദത്തേജ്യോതിവേദി പ്രഭൂതി കഥേരി എന്നാണ് അസ്യ വിശേഷപിണ്ടസ്യ മാതൃപിതൃകൃതം ഭവതി. അതെന്താണ്? രാമനെന്ന് കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ഈ ശരീരത്തിനും മാതാപിതാക്കൾ കൊടുത്ത പേര്. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ടാണ് പറയുന്നത്. അഹോ എന്ന് പറയുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്നു, ശരീരത്തിനും മാതാപിതാക്കൾ കൊടുത്ത പേരിനെ രാമനെന്ന് കൃഷ്ണൻ എന്നെല്ലാം പറയുന്നു. അപ്പോൾ എവിടെയും ഒരു ജീവനോട് നീ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ളതൊക്കെ പറയുന്നതിനാണ് ആദ്യം ആത്മവാചകമായ അഹംസത്വം പറയുന്നു, പിന്നീട് ശരീരവാചകമായ നാമത്തെ ഉപയോഗിക്കുന്നു. സജ പ്രജാപതി അതിക്രാന്ത ജന്മനി സമ്യക്കർമ്മജ്ഞാനഭാവന അനുഷ്ഠാനേഹി സാധകാവസ്ഥായാം യദ്ധി യസ്മാത് കർമ്മജ്ഞാനഭാവന അനുഷ്ഠാനേഹി പ്രജാപതി ത്വം പ്രതി ഇത്സൂനാം പൂർവക്രമേണ പ്രഥമ സൻ അസ്മാത് പ്രജാപതിത്വ പ്രതിപിസു സ്വസമുദായ സർവസ്മാ ആദു ഔഷ അദഹത് കിം അസംഗജ്ഞാനലക്ഷണാൻ സർവാത്മന പ്രജാപതി പ്രതിബന്ധകരണഭൂതാണ് പുതിയൊരു വിത്പത്ത് പറയുന്നു. പൂർവം ഔഷധ് ഉഷദാഹേ എന്നുള്ള ധാതു നിന്നാണ് ഔഷത്, മുമ്പ് ദഹിപ്പിച്ചവൻ പുരുഷൻ, പൂർവം ഔഷധ് ഇതി പുരുഷ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? സജ പ്രജാപതി, ആ പ്രജാപതി അതിക്രാന്ത ജന്മനി, ഇപ്പോൾ കടന്ന ജന്മത്തിൽ, പൂർവജന്മത്തിൽ സമ്യക് കർമ്മജ്ഞാനഭാവന അനുഷ്ഠാനം, ശരിയായിട്ടുള്ള കർമ്മവും ഉപാസനയും അതിൻ്റെ അനുഷ്ഠാനം കൊണ്ട് സാധകാവസ്ഥായം, ഇപ്പോൾ മുമ്പ് സാധകനായിരുന്നപ്പോൾ. അപ്പോൾ ആത്മതത്വത്തെ ഒരുപാട് വർണ്ണിച്ച് ആത്മതത്വത്തിൻ്റെ ലബ്ധിയെക്കുറിച്ചും മറ്റും വർണ്ണിച്ച് പറയുന്നത് അതിന് രുചിയുണ്ടാക്കുന്നതിന് വേണ്ടി, ആഭിമുഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആത്മതത്വം, അതിൻ്റെ ഫലം ഇന്നതാണ്, അത് ഇന്നതുണ്ടാകും, ഇങ്ങനെ പറയുന്നതല്ലാതിന് ആഭിമുഖ്യം അഭിരുചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അതുകൊണ്ടത് പ്രാപിക്കും എന്നുള്ള അർത്ഥത്തിലല്ല ഇങ്ങനെ പറയുന്നു. അതിനുവേണ്ടി എന്താണ് സാധനയുടെ ആവശ്യമുണ്ട്. പറഞ്ഞു കേട്ട് അത് വളരെ ആസ്വാദ്യമായി തോന്നി, അതുകൊണ്ട് മാത്രം കാര്യമുണ്ട്, സാധന ആവശ്യമുണ്ട്. സാധകാവസ്ഥ എന്ന് പറയുന്നത് മുമ്പുണ്ട്, സാധന എന്ന് പറയുന്നത് പറയുന്നതിനും കേൾക്കുന്നതിനും മുമ്പ് തന്നെ തുടങ്ങുന്നു. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണ്. അടുത്ത് പറയും ശ്രവണാദികൾ അതിന് അന്തരംഗ സാധന, അന്തരംഗ സാധനയും ഇങ്ങനെ വർണ്ണിക്കുന്നു. കേൾക്കുന്നതിന് രുചിയുണ്ട്, താല്പര്യമുണ്ടാകും, പറയുന്നത് അതിന് താല്പര്യമുണ്ട്, ആഭിമുഖ്യമുണ്ട്, അനുഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ അത് നിൽക്കുന്നില്ല. അപ്പറയുന്നു പ്രജാപതി ജ്ഞാനകർമ്മ ഉപാസനകളിലൂടെ ഇങ്ങനൊരവസ്ഥയെ പ്രാപിച്ചു. അങ്ങനെയുള്ള പ്രജാപതിക്ക് പോലും മുമ്പുണ്ടായിരുന്നൊരു സാധകാവസ്ഥ, ഉപാസനാകാല അനുഷ്ഠാനാവസ്ഥ. യജ്ഞസ്മാത് കർമ്മജ്ഞാനഭാവന അനുഷ്ഠാനം, ഈ കർമ്മജ്ഞാനഭാവന അനുഷ്ഠാനം ഇവിടെ പറഞ്ഞു മുഴുവൻ ഭാവനയെക്കുറിച്ചാണ്. ഉഷാവ അഗ്രസി എന്ന് തുടങ്ങി ഇതുവരെ പറഞ്ഞു മുഴുവൻ ഭാവനയാണ്, ഉപാസന. അങ്ങനെ ഭാവനയിലൂടെ പ്രജാപതിത്വം പ്രതിഭിച്ചു, നാം പ്രജാപതിത്വത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഉപനിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ഭാവന ചെയ്യുന്നു, ഭാവന ദൃഢമാക്കുന്നു. അതുകൊണ്ട് പ്രജാപതിത്വത്തെ നേടാൻ എന്നാഗ്രഹിക്കുന്നവർക്ക് പൂർവപ്രഥമസൻ അസ്മാ പ്രജാപതിത്വ പ്രതിഭിസ് സമുദായ സർവാസ്മാ അത് ഔഷധ്. അങ്ങനെ പ്രജാപതിത്വത്തെ പ്രാപിക്കുന്നു, പ്രജാപതിത്വ പ്രാപ്തിക്കാർക്കും ആഗ്രഹിക്കാം. പക്ഷേ പ്രജാപതിത്വത്തെ പ്രാപിക്കുന്നവൻ, അവർ സ്ഥാനത്തെത്തുന്നവൻ എന്ത് ചെയ്യുന്നു? ആദൌ ഔഷധ അസംഗ അജ്ഞാന ലക്ഷണാൻ സർവാത്മാത്മന, അസംഗ അജ്ഞാന രൂപത്തിലുള്ള പാപങ്ങളെ അവൻ പാപത്തെ ദഹിപ്പിച്ചു. പ്രജാപതി പാപത്തെ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞ എന്താ പാപം? പ്രജാപതി അസാധകാവസ്ഥ പറയുന്നു, അസംഗ ആസംഗ അജ്ഞാന ലക്ഷണം. ആസംഗം, ആസക്തി, അജ്ഞാനം തുടങ്ങിയ പാപങ്ങളെല്ലാം ദഹിപ്പിച്ചു. അവൻ അസംഗനായി, ജ്ഞാനിയായി. സർവാൻ പാത്മഹ പ്രജാപതിത്വ പ്രതിബന്ധ കാരണം. അതാണ് പ്രജാപതിത്വ പ്രതിബന്ധിക്ക് കാരണമായി, പ്രജാപതിത്വ പ്രാപ്തിക്ക്. ഇപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഉപാസന ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും പ്രജാപതിത്വ പ്രാപ്തിയില്ല. അതിന് പ്രതിബന്ധം വരും. എന്താണ് പ്രതിബന്ധം? കൂടുതലെ ആസക്തി, കർമ്മഫലത്തിലുള്ള ആസക്തി, അജ്ഞാനം, ഇതല്ല. ഇതിനെ നശിപ്പിക്കുന്നു മാത്രമേ അത് പ്രാപിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉപാസന ചെയ്യുന്നവർക്കല്ല ഫലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ സാധകാവസ്ഥയിൽ ഇതിനെല്ലാം ദഹിപ്പിക്കുന്നു. ഇത് അദ്വൈതത്തിന് സമമാണ്. അതുകൊണ്ടാണ് സാധനങ്ങളെല്ലാം അവിടെ സാർത്ഥകമാകുന്നത്. അല്ലെങ്കിൽ തന്നെ അദ്വൈതത്തിൽ സാധനങ്ങൾ ആവശ്യമില്ല. അദ്വൈതത്തിൻ്റെ പരമകാഷ്ഠയിൽ സാധനയില്ല, അത് സാധ്യമല്ല. പക്ഷെ ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ശ്രവണാദികൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന ഒരു സാധനയാണ്. അല്ലെങ്കിൽ അതിനൊന്നും വരുന്ന കർമ്മ ഉപാസനകൾ അതിന് സാധനയാണ്. ഇതെല്ലാം സാധനയാണ്. ആ സാധനങ്ങളുടെ ഫലം എന്താണ്? പ്രതിബന്ധത്തെ നശിപ്പിക്കുക. ആ പ്രതിബന്ധത്തെ നശിക്കാതെ കേവലം ശ്രവണാദികൾ മാത്രം മുഴുകിയിരുന്നു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകത്തില്ല. അതുകൊണ്ടിവിടെ ആ സാധനയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അസംഗം, ആസംഗദോഷത്തെന്ന് വിളിച്ച് അസംഗനാകുക, അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനിയാകുക, എന്നുവെച്ചാൽ ഉപാസനയ്ക്ക് വേണ്ട ഞാൻ, ഇതൊക്കെ ആവശ്യമാണ് എന്നാണ്. ശ്രവണാദികളുടെ സാധനയാണ് അതുപോലെ. പക്ഷെ അത് ശ്രവണാദികൾ ഗ്രഹിക്കണ്ടേ? അതിന് അഭിരുചി ഉണ്ടാകും. ശ്രവണാദികൾ തന്നെ ചിത്തദോഷങ്ങൾ കൂടാതെ ഗ്രഹിക്കണ്ടേ? അത് ഗ്രഹിക്കണമെങ്കിൽ അതിനുള്ള സാധനങ്ങൾ ആവശ്യമാണ്. യഥായം പ്രജാപതി രോഷിത്വ പ്രതിബന്ധ കാൻ പത്മസർവാൻ പുരുഷ പ്രജാപതിയുടെ ഭൂത്. പ്രജാപതി സർവ്വപാപങ്ങളെയും ദഹിപ്പിച്ചു. അനേക ജന്മങ്ങളുടെ, അനാദി ജന്മങ്ങളുടെ പാപങ്ങൾ തൻ്റെ ഉള്ളിൽ അന്ധകരണത്തിൽ സഞ്ചിതമായിരുന്നതിനെ പ്രജാപതി ഓഷിത്വ ദഹിപ്പിച്ചു. പ്രതിബന്ധകാൻ പത്മ സർവാൻ പുരുഷ പ്രജാപതി. അങ്ങനെ പ്രജാപതിയായി. അപ്പോൾ സാധന കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള പാപങ്ങളെ നശിപ്പിക്കുന്നു. പിന്നീട് ഉപാസന കൊണ്ട് ആ പദത്തെ പ്രാപിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. സാധനങ്ങളെ കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ദോഷങ്ങളെ, ചിത്തദോഷങ്ങളെല്ലാം മാറ്റുന്നു. അവസാനം ശ്രവണാദി സാധനം കൊണ്ട് സാക്ഷാത്. ഏവം അന്യോപി ജ്ഞാനകർമ്മ ഭാവനാനുഷ്ഠാന ബന്യന കേവലം ജ്ഞാനബല ഔഷധി ഭസ്മീകരോതി ഹൈ സം കം യു അസ്മാ വിദുഷ പൂർവ പ്രഥമ പ്രജാപതി ബഹുഷതി ഭവതി കം. അതുകൊണ്ട് ഏവം അന്യോപി മറ്റുള്ളവരും ജ്ഞാനകർമ്മ ഭാവനാനുഷ്ഠാനം, ജ്ഞാനകർമ്മ ഭാവനയാകുന്ന അനുഷ്ഠാനം അതാകുന്ന വന്യ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതുണ്ട്. ഇവിടെ ജ്ഞാനകർമ്മ ഭാവനയാണ്. ജ്ഞാനഭാവന, കർമ്മഭാവന, കേവലം ജ്ഞാനബല ഓഷധി ഭസ്മീകരോ ജ്ഞാനബലം. ഇവിടെ പ്രജാപത്വ പ്രാപ്തിയെ സംബന്ധിച്ച് ഉപാസനാബലം, അദ്വൈതത്തെ സംബന്ധിച്ച് ജ്ഞാനബലം. പൂർവം പ്രഥമം പ്രജാപതി ബഹുഷതി ഭവതി വിചിത. ആരാണോ അങ്ങനെ പ്രജാപതിത്വത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ സാധനങ്ങളിലൂടെ തൻ്റെ പാപത്തെ നശിപ്പിക്കുന്നു, ഉപാസനയിലൂടെ അതിനെ പ്രാപിക്കുന്നു. അതുപോലെ തത്വജ്ഞാനത്തിലേക്ക് വരുന്നവനും മറ്റു സാധനങ്ങളിലൂടെ തൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു, ശ്രവണാദികളിലൂടെ അതിനെ പ്രാപിക്കുന്നു. സന്ദർശേരീയ ഏവം വേദ. ഇവിടെയൊക്കെ അവസാന ഏവം വേദ സാമർത്ഥ്യ ജ്ഞാന ഭാവന പ്രകർഷ എന്നെല്ലാം പറയുന്നിടത്ത് ഇവിടെയെല്ലാം അവസാനം വരും. യോസ്മത്രോ ബഹുഷതി ഏവം വേദ. ആരാണോ ഇങ്ങനെ അറിയുന്നതെന്നാണ് സാധാരണാർത്ഥം. ഇത് ഇവിടെ പറയുന്ന പ്രജാപതി പ്രാണോപാസന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ട് യ ഏവം വേദ, ആരാണോ ഇങ്ങനെ അറിയുന്നത്, അവൻ സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമില്ലാതെ പോയി. അറിയുന്ന നമ്മളും അറിയുന്നുണ്ട്, വായിച്ചപ്പോൾ അറിഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചപ്പോൾ അറിഞ്ഞു. പക്ഷെ അതുകൊണ്ട് പാപനാശം സംഭവിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? വിഘ്നങ്ങൾ വീണ്ടും തൊട്ടിരുന്നു, അതാണ് പാപം. പാപമാണ് വിഘ്ന രൂപത്തിലിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നു ഏവം വേദ, അറിഞ്ഞാൽ പോരെ ഉപാസന. ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത് അവനെ പാപത്തെ നശിപ്പിക്കാൻ കഴിയും. ഉപാസന ഒരു അനുഷ്ഠാനമാണ്, അങ്ങനെ ഭാവന ചെയ്യും. അതിൻ്റെ നിയമങ്ങളനുസരിച്ച് ഭാവന ചെയ്തു ചെയ്താലേ ഇതെല്ലാം നശിക്കത്തുള്ളൂ. ജ്ഞാനഭാവന പ്രകർഷമാണ്. ജ്ഞാനഭാവനയിൽ ദാഠ്യം പ്രാപിച്ചവൻ, ജ്ഞാനഭാവന കൊണ്ട് ദൃഢതയെ പ്രാപിച്ചവൻ, അതാണ് ഭാവന പ്രകർഷമാണെന്ന് പറയുന്നത്. അതാണ് അനർത്ഥമായ പ്രജാപതി അഭി അപ്രതിബിസ ഏവന്ദോഷ. അതാണ് അനർത്ഥമായ പ്രജാപതി പ്രജാപത്യ പ്രതിപിച്ച ഏവം വിദാചിത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രജാപതിത്വ പ്രാപ്തി തന്നെ അനർത്ഥത്തിന് വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ പ്രജാപതിയെ പ്രാപിക്കുന്നതിൻ്റെ ഇച്ഛ തന്നെ അനർത്ഥമാണല്ലോ. ഏവം വിദാചിത് ദഹ്യത്തെ ഇതെല്ലാം നശിപ്പിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ മനുഷ്യദോഷ ജ്ഞാനഭാവ ഉത്കൃഷ്ട അഭാവ പ്രജാപതിത്വ പ്രതിപത്തി അഭാവ മാത്രത്വ ദാഹസ്യ ജ്ഞാനഭാവോപാസന ജ്ഞാനഭാവന ഉത്കർഷ ഭാവ ആദ്യം അതിൻ്റെ ഉത്കർഷത വരുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രജാപതി പ്രാപിക്കുന്നില്ല. പക്ഷെ ആരാണോ അതിൻ്റെ പ്രക്ഷതയിലെത്തുന്നത് ഇതെല്ലാം നശിക്കുന്നു, പ്രജാപതിത്വം പ്രാപിക്കുന്നു. ഉത്കർഷ സാധന പ്രഥമം പ്രജാപതിത്വം പ്രാപ്തനുവൻ ഊന സാധനവും ന പ്രാപ്നോതി ചെയ്തതാണ്. സാധകന്മാർ പലരുണ്ട്, പലരും പ്രജാപതിത്വ പ്രാപ്തിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിലാരാണോ ഉത്കൃഷ്ടമായ സാധന അനുഷ്ഠിക്കുന്നു അവൻ അതിനെ പ്രാപിക്കുന്നു, അല്ലാത്തവൻ എന്ത് ചെയ്യുന്നു? പാപത്തെ ദഹിക്കുന്നു. ഇത് തത്വജ്ഞാനത്തെ സംബന്ധിച്ച് തത്വജ്ഞാനത്തിൻ്റെ ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഉത്കൃഷ്ടമായ ഫലമെന്ന് പറയുന്നത് അജ്ഞാന നിവൃത്തി ജ്ഞാനപ്രാപ്തിയാണ്. അത് ഉത്തമം പ്രാപിക്കും. അല്ലാത്തവർ ഈ സാധനങ്ങൾ കൊണ്ട് പാപത്തെ നശിപ്പിക്കും, അവരുടെ പാപങ്ങൾ നശിപ്പിക്കും. ഉത്തമമായ ഫലത്തെ അവർക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. പാപനാശം ഒരു ശ്രേഷ്ഠമാണ്, അത് സാധിക്കുന്നു. ന്യൂന സാധനം എന്ന പ്രാപ്തി സത്വം ദഹിച്ചു എന്ന പുനഃപ്രത്യക്ഷ ഉത്കൃഷ്ട സാധന ഇതരോ ദഹിതലോകെ ആജിശ്രുതാം യ പ്രഥമം ആജ്യുപസർപ്പതി തേന ഇതരേ ദഗ്ധ ഇവ അപകൃത സമൃദ്ധി സാമർത്ഥ്യാഭൂതി തത്വം പറയുന്നു. ആജി ആജിശ്രത യ പ്രഥമം ആജി ഉപസർപ്പതി ഒരു മത്സരത്തെ കുറിച്ച് ഒരു കളിയെക്കുറിച്ച് പറയുകയാണ്. ആ കളിയിൽ സ്വന്തം ബലം കൊണ്ട് തൻ്റെ സാമർഥ്യം കൊണ്ട് ആരാണോ ഒന്നാമനായി എത്തിച്ചേരുന്നത് മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. ദഗ്ധായി അപകൃത സാമർത്ഥ്യാഭൂതി ഇവരുടെ സാമർഥ്യം നഷ്ടപ്പെട്ടവർ പരാജയപ്പെടുന്നു. മത്സരം കളികളിൽ ഒന്നാമതെത്തുന്നവൻ്റെ മുമ്പിൽ മറ്റുള്ളവരെല്ലാം നിഷ്പ്രഭരായിത്തീരുന്നു. അതുപോലെ അതാണ് അവിടെ പറഞ്ഞു പ്രത്യക്ഷം ഉത്കൃഷ്ട സാധനേനെ ഇതിലോ ദഹിക്കുന്നത്. ഉത്കൃഷ്ട സാധനം കൊണ്ട് മറ്റുള്ളവരെല്ലാം അപ്രധാനമായിത്തീരുന്നു. അതുപോലെ ആരാണോ ആ പ്രജാപതിത്വത്തെ പറയുന്നത് ഉത്കൃഷ്ട സാധനമുണ്ട് ന്യൂന സാധനങ്ങൾ അതിനെ പ്രാപിക്കുന്നില്ല, അവൻ അവൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു. പിന്നീട് ഉത്കൃഷ്ട സാധനമുണ്ട് അവൻ അതിനെ പ്രാപിക്കുന്നു. യതിദം തുഷ്ടോഷിതം കർമ്മകാണ്ഡ വിധജ്ഞാനകർമ്മം പ്രജാപതി ലക്ഷണം ഇവത്ത സംസാര വിഷയം അത്യാകർമ്മതി ഇതി ഇമമർത്ഥം പ്രദശേഷ്യന്നഹ പറയുന്നു. ഈ കർമ്മകാണ്ഡത്തിൽ വിധിച്ച ജ്ഞാനകർമ്മ ജ്ഞാന ഉപാസനയുടെ ഫലം അത് പ്രജാപതി ഭക്തിയാണ്. അത് നൈവ തത് സംസാര വിഷയം അത്യക്രാമതി അത് സംസാരത്തിനപ്പുറമല്ല, അത് സംസാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു, പ്രത്യേക സ്ഥാനത്തെ പ്രാപിക്കുന്നതാണ്. ഈ കാര്യത്തെ വിശദമാക്കാനാണ് അടുത്ത് പറയുന്നത്. അതും സംസാര അന്തർഗതമാണ്. ഇതുവരെ പറഞ്ഞത് ആ സംസാര അന്തർഗതമാണെങ്കിലും അത് ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തെ പ്രാപിക്കുന്നതിൻ്റെ വിശേഷതകൾ പറഞ്ഞു.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്. 24/7 spiritual channels from shaivam.org. Om Namah Shivaya.

0: അഗ്നിയാമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നീയം യജ്ഞമത്വരം പരിഭൂരസി സേവേഷു ഗച്ഛതി.
1: This is Veda Mantra. Shruti is required. Can you tell 10 Shrutis? Udatta, Anudatta, Swarita, Reva, Raswa, Prateya, Anunasika, Kampa, Dhirta, Kampa, Pruta. 10 Shrutis are there. So if you have got that level up and down,
2: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
3: Om Namah Shivaya.

സർപ്പഭൂഷണനാകുന്നു. പാമ്പ് എലുമ്പ് എല്ല് അതും നിന്റെ കയ്യിലുണ്ട്. അമ്പിളി അമ്പിളിക്കലയും നിന്റെ തലയിലുണ്ട്. വിത്താധിപനായതുകൊണ്ട് വിത്തെല്ലാം നിന്റെ കയ്യിലുണ്ട്. അതിന്റെ സൂചിത മാത്രമായ സ്ഥിരം എള്ള്. എല്ലാത്തിന്റെയും ബീജം നീയാണ്. നിന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതിന്റെ സൂചനയായി തിലം. എല്ലാത്തിനും അലങ്കാരവും നീയാണ്. അതുകൊണ്ട് തിലകം. എള്ളിന്റെ വലിപ്പത്തിൽ ചന്ദ്രക്കല എന്നർത്ഥമെടുത്താൽ തെറ്റില്ല. ചില ആചാര്യന്മാർ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പുസ്തകങ്ങളിൽ. പക്ഷെ എല്ലാം വേറെ വേറെ എടുക്കുന്നതാണ് വ്യാപ്തി. അതിന് സാധ്യതയുള്ള വേറെ ഭാഗങ്ങളും ഉണ്ട്. അങ്ങനെ ശോഭിക്കുന്ന ചെഞ്ചിടക്കിടയ്ക്ക് നിന്റെ ചെമ്പിച്ച ജടയുടെ മധ്യത്തിൽ കാൽച്ചിലങ്ക കണ്ടിട്ട് ചഞ്ചലപ്പെട്ട് മുഖം മലർന്ന പൂങ്കുലയ്ക്ക് മുഖം വിളർന്ന പൂവിന്റെ കുലയ്ക്ക് കുമ്പിടുന്ന പടി. ആ കാൽച്ചിലങ്ക മലർന്ന പൂ പോലെയാണെന്ന് രൂപകം. അങ്ങനെ അർത്ഥം എടുക്കാം. പക്ഷെ ആർക്കൊന്നും ഇവിടെ പോരാതെ വരും എങ്കിലും അങ്ങനെ അർത്ഥം എടുക്കാം. നിന്റെ തലയില് കാണുന്ന കാൽച്ചിലങ്ക ആ ജടയ്ക്കകത്ത് പൂവിടർന്നതുപോലെ കാണുന്ന ആ പൂങ്കുലയെ കുമ്പിടുമാറ് വിനയാന്വിതനായ എനിക്ക് നീ കനിവാർന്ന് അവിടുത്തെ രൂപം ഒന്ന് വെളിപ്പെടുത്തി തരയണമേ. ഇതെല്ലാം ചേർന്ന് ആ രൂപത്തെ ശരിക്ക് വെളിപ്പെടുത്തി തരയണമേ എന്ന് ഒരർത്ഥം പറയും. രണ്ട്, ഇതെല്ലാം തലയിലേറിയ ഈശ്വരൻ ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജടാജൂടത്തിൽ ഗംഗ എന്ന ദേവി കാൽച്ചിലങ്കകളിലക്കി കളിക്കുന്നത് കണ്ട് സവസ്ത്രീ മാത്സര്യമുണ്ടായ പാർവതി വിണങ്ങി മാറുമ്പോൾ വിടർന്ന മുഖകമുല കമലത്തെ സുരതം കൊണ്ട് ആസ്വദിക്കുന്ന ഹേ ഭഗവൻ, ആ സുരതത്തെ വിനയാന്വിതനായി നമസ്കരിക്കുമാർ നിൽക്കുന്ന എനിക്ക് അങ്ങയുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി തരയണമേ ഹേ സുരതനാഥ എന്ന് പറഞ്ഞു. അത് ബ്രഹ്മചാരികളും സ്വാമിമാരും പഠിക്കേണ്ട. കാരണം അവിടെ ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന കുറച്ച് തന്ത്രയോഗയിൽ കൂടിയതാണ്. ഉണ്ടാകുന്നതിനെയും പഠിക്കും. പക്ഷേ അവിടെയും ഗംഗ സ്ഥിരമായി തലയിലിരിക്കുന്ന പാർവതി അതിന് പിണങ്ങാനാണ് എപ്പോഴും പിണങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് കുറെ കൂടെ രസകരമായി മറ്റൊരു സൂചിത കഥ ശൈവാഗമങ്ങളിൽ നിന്നെടുക്കാം. പണ്ട് ഭഗവാൻ ഒരു ദിവസം പാർവതി പുത്രന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പിതൃഗൃഹത്തിലേക്ക് പോയി. ആ സമയത്ത് ഭഗവാനിൽ ഭക്തയായി മധുര എത്തുകയുണ്ടായി. കേട്ടിട്ടുണ്ടാവും ഈ മധുരയെ. ഇങ്ങനൊരു പുരാണ കഥയാണ്. മധുര വന്ന് വളരെ കാര്യമായി ഭഗവാനെ പരിചരിച്ചു. മധുരയിൽ പ്രസീതനായ ഭഗവാൻ മധുരയോട് ചേർന്നു. രണ്ടു തരത്തിലാണ് ഈ കഥ പറയുക. പാർവതി തിരിച്ചെത്തുമ്പോൾ മധുരയുടെ കുചങ്ങളിൽ ഭഗവാന്റെ ഭസ്മം കണ്ട് കോപാകുലയായി എന്നാണ് ഒരു കഥ. ഭഗവാൻ പാർവതിയെ കണ്ട് ഭയന്ന് മധുരയെ ജടയിൽ ഒളിപ്പിച്ചപ്പോൾ പാർവതി ജടയിലേക്ക് നോക്കിയപ്പോൾ മധുര തന്റെ കാലിളക്കി കാണിച്ചു എന്നാണ് മറ്റൊരു കഥ. ഇങ്ങനെയൊക്കെ പുരാണങ്ങളിൽ ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ അതിന്റെ
വൈകാരികതയെ ആസ്വദിക്കാൻ അറിയുമെങ്കിലേ കേൾക്കാവൂ. അവിടെ ഒന്നും നിങ്ങളുടെ യുക്തി കൊണ്ടുപോകരുത്, പിന്നെ അത് ആസ്വാദ്യമല്ല. അതുകൊണ്ട് മധുര ഇങ്ങനെ കാലിളക്കി കാണിക്കുമ്പോൾ പാർവതി കോപിച്ചു വച്ചായി, മധുരയെ ശപിച്ചു, നീ മണ്ഡൂകമായി പോകട്ടെ, അങ്ങനെയാണ് ശപിച്ചത്. അതാണ് സാക്ഷാൽ മണ്ഡോദരി. ഇങ്ങനെ കേട്ടിട്ടില്ല. അതിൽ അന്ന് ശിവനുമായി ചേർന്ന ബീജമാണ് രാവണൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ആദ്യ പുത്രനായ മേഘനാഥനായി ഉണ്ടാകുന്നത്. അത് ശിവന്റെ പുത്രനാണ്, രാവണന്റെ അല്ല. പുരാണാനുസരിച്ച് ഇങ്ങനെ പുരാണ കഥ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു പുരാവൃത്തം ഇതിലുണ്ട്. അതൊക്കെ ഗൃഹസ്ഥന്മാർ പഠിച്ചാണ്. മറ്റതാണ് ആദ്യം പറഞ്ഞതാണ് എല്ലാവർക്കും പഠിക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ഇല്ല എന്ന് തോന്നരുത്, കാരണം ഇങ്ങനെയുള്ളത് ഒക്കെ ആചാര്യന്മാരുടെ ഭാവനയില് ആ സമയത്ത് വരുമ്പോ അവരെ കളങ്കെല്ലാം മാറ്റിയിട്ട് ദർശിക്കുന്നത് നേരിട്ട് ആ സത്യത്തെയാ ദർശിക്കുന്നത്. അപ്പൊ അവിടെ ഇതെല്ലാം സൂചിതമായി പോവുകയും ചെയ്യും. അങ്ങനെ വരുന്നതാണ് ആ ചിലങ്ക കണ്ടു മണ്ഡൂകമാകാൻ ശ്രമിച്ചു എന്നാണ് ചില പുസ്തകത്തിൽ കുജത്തിലെ ഭസ്മമെന്നുണ്ട്. അപ്പോൾ തന്നെ ചുംബിക്കുവാനെത്തിയ പാർവതിയെ സ്മരിച്ച്, ശിവപാർവതി സംഗമത്തെ സ്മരിച്ച് വിനയാന്വിതനായി നമസ്കരിക്കുന്ന എനിക്ക് ശിവശക്തി ഐക്യത്തെ സ്മരിച്ചെത്തുന്ന എനിക്ക് അവിടുന്ന് അവിടുത്തെ ശരിയായ രൂപം ശക്തിയും ശൈവവുമായിരിക്കുന്ന ഇതിൽ ഏതാണ് അങ്ങയുടെ ശരിയായ രൂപം അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ. ശിവശക്തിയുക്തമാണ് എല്ലാം. അതുകൊണ്ട് അങ്ങനെ എടുത്താൽ കൂടുതൽ മാധുര്യമാണ്. അവിടെ ആ ചഞ്ചലപ്പെടുക എന്നൊരു പദം എടുത്താൽ ഗംഗ ചിലങ്കയാട്ടി കാണിക്കുമ്പോൾ ശിവശീർഷത്തിലിരിക്കുന്ന ഗംഗയെ കണ്ട് അറച്ചു പിന്മാറുന്ന ഒരു പാർവതിയുടെ ചിത്രം ആ ചഞ്ചലപ്പെടും ചിലങ്ക കണ്ട് ചഞ്ചലപ്പെടും മുഖം മലർന്ന പൂങ്കുല താർമകൾ. ലക്ഷ്മിയും പാർവതിയും ഒക്കെ താർമകളാണ്. അതുകൊണ്ട് ആ പ്രയോഗം വളരെ ചരുവാണ്, നല്ലൊരു ബിംബമാണ്. മൂന്ന് സ്ഥലത്തിലും കൊണ്ടുപോകാവുന്ന അതിസുതാര്യതയുള്ള ബിംബമാണ്. അതിനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു നീ കനിവാർന്ന അങ്ങയുടെ രൂപം, ശരിക്കുള്ള രൂപം, ശിവശക്തി സാമരസ്യമുള്ള അങ്ങയുടെ ശരിയായ രൂപം എനിക്ക് കാട്ടിത്തരണമേ എന്ന് സാരം. ഇതിൽ പാർവതി എന്നൊന്നും പറഞ്ഞിട്ടില്ല. മധുര പാർവതി ഗംഗയുടെ കിലങ്ക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ കൽപ്പന മാത്രമാണ്. ഈ കൽപ്പനയൊക്കെ ഉല്ലംഘിക്കാവുന്നത് ജടാചൂടം കെട്ടി അതിൽ കെട്ടിവെച്ചിരിക്കുന്ന പാദസ്വര സമാനമായ രുദ്രാക്ഷാദികൾ കണ്ട് അത് പാദമാണോ എന്ന് ഭ്രവിച്ച് ഭഗവാന്റെ ജട ഭഗവാന്റെ ശീർഷത്തിൽ തന്നെ ഏതോ ഒരു തരുണി കയറിയിരുന്നിരിക്കുന്നു എന്ന് സങ്കല്പിച്ച് പിന്മാറുന്ന പാർവതി എന്നും സങ്കല്പിക്കാം. അപ്പൊ അത് നമുക്ക് എല്ലാം സങ്കല്പിക്കാം. പലപ്പോഴും അങ്ങനെയാണല്ലോ നിങ്ങളുടെയൊക്കെ മത്സരവും. ശരിയല്ല ഇല്ലേ? നിങ്ങളൊക്കെ മത്സരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ആരുടെയോ കാലാണോ തലയിലിരിക്കുന്നത് എന്നൊരു സംശയം. അവളുടെ കാലിനകത്താണ് നിങ്ങൾ പലപ്പോഴും, അവളാണ് നിന്റെ
തലയ്ക്ക് മുകളിൽ കാല് വെച്ച് നിങ്ങളെ ഭരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എവിടെയാ കേൾക്കുക എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നവരായിരിക്കുമല്ലോ. ഇല്ല, അത് അവസാനം സൂക്ഷ്മമായി നോക്കിയപ്പോ കാലൊന്നും തലയിലില്ല. ആ ജട കെട്ടി വെച്ചിരിക്കുന്ന രീതിയും അവയിൽ അലങ്കരിച്ചിരിക്കുന്ന അലങ്കാരവും കണ്ടാൽ ഒരു സ്ത്രൈണപാദമാണോ എന്ന് തോന്നും. എന്നെടുത്താൽ കുറെ കൂടെ മനോഹരം. അതാണ് ഉത്തമം. ഈ പുരാണ കൽപ്പനകളെയൊക്കെ ഉല്ലംഘിച്ച് ഉത്തമം. അതുകൊണ്ട് അതിലേതും നിങ്ങൾക്ക് ആകാം. അപ്പോ ആ ഭഗവാൻ ദേവിയുടെ മുഖം കൊത്തി മനോഹരമായ വിരലുകൾ വിടർന്ന അങ്ങനെ എടുക്കാം. അന്നേരം അങ്ങനെയുള്ള സമയത്ത് പാർവതിയുടെ മുഖത്ത് ഭഗവാന്റെ വിരലുകൾ വിടർന്നു നിൽക്കുന്ന ആ മുഖം വിരലുകൾക്കിടയിലേക്ക് ഉയർത്തുമ്പോൾ പൂങ്കുല പോലെ ശോഭിക്കുന്ന ആ കാന്താസമാഹിതമായ വാത്സല്യം, അങ്ങ് അവിടെ കാണിക്കുന്ന വാത്സല്യം എന്നോടുണ്ടാകണമേ, ആ കാന്താസമ്മളിതമായ ചർച്ച ഈ അങ്ങയെ കനിഞ്ഞ് കൂപ്പുന്ന എന്നിൽ ചൊരിയണമേ എന്നൊക്കെ സാധിക്കും.

0: അണ്ണും അപ്പും അപ്പുറം. ഒരപ്പൂല്ലേ, രണ്ടപ്പൂല്ലേ, നിങ്ങൾ ഒന്ന് ചൊല്ലിയത്. കനിഞ്ഞു മണ്ണുമപ്പുമപ്പുറം കലർന്ന കാറ്റുടങ്ങണഞ്ഞ് പിന്നിൽ അന്നും ഇന്നും ഒന്നിരുന്നു മിന്നിടും മണം കലർന്ന മേലിയേത് അതിന്നു നീ മലർന്നിടും. മണിക്കുമാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതിൽ കനിഞ്ഞ് മണ്ണും അപ്പും അനുഗ്രഹിച്ചുകൊണ്ട് പൃഥ്വിയും ജലവും അപ്പുറം കലർന്ന കാറ്റുടങ്ങണഞ്ഞ് വിണ്ണിൽ അപ്പുറത്ത് കാറ്റു അതണഞ്ഞ് ആഹാ ആ കാറ്റു. അപ്പൊ എല്ലായി ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഏതാ അഗ്നി നേരത്തെ പറഞ്ഞ ആ കുണ്ടത്തിന്റെ തുടർച്ചയായിട്ട് വളരെ ഭംഗിയായിട്ട് പറയാ, അനുഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ അനുഗ്രഹിക്കുന്നതാ അഗ്നിയാ, അനുഗ്രഹിക്കുന്ന ആ ജ്യോതിഷ, ആ ജ്യോതിഷ ഏത് ജ്യോതിഷ? നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരക നേമാവിദ്യോഭാതി കുതോയമഗ്നി തമേവ ഭന്ധമനുഭാതി സർവം സത്യഭാസ സർവമിതം വിഭാതി. ആ ജ്യോതി നതദ്ഭാസയതേ സൂര്യ ന ശശാങ്കോന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ. ആ ജ്യോതി കുളിർങ്ക നശിക്കിലും ദിവാകര തേജസ്സു മറഞ്ഞു പോകിലും ജ്വലനൻ വിലയിക്കിലും ചരാചരമി പാരുവിളക്കുമേ ഭവാൻ. ആ ജ്യോതി അതാണ് മഹത്. അതിലാണ് ഇതെല്ലാം വർത്തിക്കുന്നത്. ഇത് ബൃഹദാരണ്യത്തില് യാജ്ഞവൽക്കനും ജനകനും തമ്മിൽ ഒരു സംഭാഷണം. ഏതാണ് മനുഷ്യന്റെ വെളിച്ചം? സൂര്യനാ. സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രനാ. സൂര്യനും ചന്ദ്രനും അസ്തമിച്ചാൽ അഗ്നിയാ. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും ചെയ്താൽ വാക്കാണ്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും വാക്കു പിൻവാങ്ങുകയും ചെയ്താൽ. ഇത്തവണ ഒരു നിമിഷം നിർത്തി നോക്കിയിട്ട് മറുപടി പറഞ്ഞേ, ആത്മാവാണ് ജനക മനുഷ്യന്റെ വിളിച്ച്. നല്ല കർക്കടക മാസത്തിലെ കറുത്തവാവിന്റെ അന്ന് രാത്രി യാതൊരു വെളിച്ചവും അകത്തില്ലാത്തപ്പോൾ കിടന്നുറങ്ങുന്ന നിങ്ങൾ നിങ്ങളുടെ അമ്മയെ നല്ല പ്രകാശത്തിൽ കാണുക. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ അസ്തമിച്ചു, അഗ്നി കെട്ടടങ്ങി, വാക്കു പിൻവാങ്ങി, ഇന്ദ്രിയങ്ങളെല്ലാം ഉപസംഹൃതങ്ങളായി. കാണണമെങ്കിൽ പ്രമാണ ചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃ ചൈതന്യവും വേണം. ഇവിടെ പ്രമാതാവും പ്രമാണവും പ്രമേയവും ഏകത്ര ആത്മപ്രകാശത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുമ്പോൾ അമ്മയെ നല്ല വെളിച്ചത്തിൽ. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതും പകല് അമ്മ വിറകെടുത്തുകൊണ്ട് വരുന്നതും കഞ്ഞിവെച്ചു തരുന്നതും ഒക്കെ നല്ല പ്രകാശത്തിൽ കാണുമ്പോൾ സൂര്യനെ പ്രകാശിപ്പിക്കുന്നതും ആ ആത്മാവാണ്. രാത്രിയിൽ നല്ല നിലാവത്ത് അമ്മയുടെ കൈപിടിച്ച് നടക്കുന്നതായി കാണുമ്പോൾ ആ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ്. ഇരുട്ടത്ത് അമ്മ ഒരു വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് കഞ്ഞി വിളമ്പിത്തരുന്നതായി കാണുമ്പോൾ ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മപ്രകാശം. ആ വിളക്കണഞ്ഞു പോയപ്പോൾ ഒരു വാക്കിന്റെ സ്വരസീമയിൽ പദാർത്ഥങ്ങളെ എടുത്തുകൊണ്ട് തരുമ്പോൾ വാക്കിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മാവാണ്. പറഞ്ഞത് മനസ്സിലായോ? ആവോ നിങ്ങൾ സ്വപ്നം കാണുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണണമെങ്കിൽ പ്രമാണ ചൈതന്യവും പ്രമേയ ചൈതന്യവും പ്രമാതൃ ചൈതന്യവും വേണമെന്ന ശാസ്ത്രസത്യത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ സ്വപ്നം എങ്ങനെ കാണും? അത്രൈഷ ദേവഹ സ്വപ്നേ മഹീമാനമനുഭവതി. ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായിത്തീർന്ന് മനസ്സു തന്നെ പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ട് ദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി, കണ്ടത് കാണുന്നു. ശ്രുതം ശ്രുതമേവ അനുശ്രുണോതി, കേട്ടത് കേൾക്കുന്നു. അനുഭൂതം അനുഭവതി, അനുഭവിക്കുന്നു. ദൃഷ്ടം ച അദൃഷ്ടം ച, കണ്ടതും കാണാത്തതും. ശ്രുതം ച അശ്രുതം ച, കേട്ടതും കേൾക്കാത്തതും. അനുഭൂതം ച അനനുഭൂതം ച, അനുഭവിച്ചതും അനുഭവിക്കാത്തതും. സത്തും അസത്തും കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. ഇതാണ് സ്വപ്നം. നല്ല വെളിച്ചത്തിലാണോ കാണാറ്? ശരിയല്ല. സ്വപ്നത്തിലെ പ്രകാശത്തിന് സൂക്ഷ്മതയും വെളിച്ചവും കൂടുതലുണ്ടോ? നല്ല തെളിഞ്ഞ പ്രകാശമാണോ? അത് ഏത് പ്രകാശം? മനസ്സ് പ്രകാശ വസ്തുവല്ല, മനസ്സ് ജഡമാണ്. അത് ആത്മപ്രകാശത്തിലാണ് ജനക, ആത്മപ്രകാശത്തിലാണ്. അവിടെ വരുമ്പോഴാണ് നഗസ്വാസ്തയതേ സൂര്യ. ആത്മാവ് പ്രകാശിച്ചാൽ പിന്നെ സൂര്യൻ പ്രകാശിക്കുന്നില്ല അവിടെ. ശശാങ്ക, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, പിന്നെ അമ്മാനുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ നീ അനുഗ്രഹിച്ച് പൃഥ്വി ജലം അപ്പുറം കലർന്ന കാറ്റുടങ്ങണഞ്ഞു വിണ്ണിൽ, അപ്പുറത്ത് കാറ്റുമണഞ്ഞ ആകാശവും കാറ്റ് വിലയം പ്രാപിച്ച ആകാശവും അന്നും ഇന്നും എല്ലാ കാലത്തും ഒന്നിരുന്ന് മിന്നിടും, ഒരു മാറ്റവുമില്ലാതെ ശോഭിക്കുന്ന മണം കലർന്ന ആനന്ദ സ്വരൂപമായ മേനി ഏത്, വസ്തു ഏതാണോ അതിന് നീ, അതാണ് നിത്യവർത്തമാനമായ നീ, അതാണ് ഇന്ന് നീ. ഇന്ന് ഇന്ന് എന്നാൽ വർത്തമാനം, അത് ഇന്ന് നീ. ഇന്ന് നീ എന്ന് ഞാൻ പറയുന്നത് നിത്യവർത്തമാനമായ പ്രകാശമാണ്, ആ ജ്യോതി, ആ ചിച്ചക്കതി. അതിലൊരു വസ്തു തോന്നിയാൽ ഇന്നലെയായി, തോന്നിയതെല്ലാം ഇന്നലെയാണ്, തോന്നാനിരിക്കുന്നതെല്ലാം നാളെ. ആകാശം, പൃഥ്വി, ജലം, ഭൂതതന്മാത്രയായ അഗ്നി, ഇതെല്ലാം അതിനെ പരിമിതമാണ്. ആ പ്രകാശസ്വരൂപമായ ആനന്ദ സ്വരൂപമായ നിത്യവർത്തമാനമായ നീ, ആ ജ്യോതിർലിംഗം. കാറ്റണഞ്ഞ് ആകാശത്ത് മിന്നുന്ന ആ മേനി, ആ ജ്യോതിർലിംഗം മലർന്നിടും മണിക്ക് തടവില്ലാതെ പ്രഭ പരത്തുന്ന രത്നത്തിന് പോലും അതിനൊപ്പമാകാൻ പറ്റില്ല. ആ രത്നപ്രഭയെപ്പോലും വെല്ലുന്ന ഇതിൽ, അങ്ങയുടെ ഈ സ്വരൂപത്തിൽ, അങ്ങയുടെ രൂപത്തിൽ, ആ മണിയിൽ, ആ ജ്യോതിർഗോളത്തിൽ സാധാരണ രത്നമണിയുടെ ശോഭയെ വെല്ലുന്ന ആ ജ്യോതിർലിംഗത്തിൽ മല്ലിടുന്ന ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മല്ലിടുന്ന അല്ലുമില്ല, അജ്ഞാനമാകുന്ന പോരാട്ടം, അശേഷമില്ല, മല്ലിടുന്ന ഒരല്ലുമില്ല, ഒരു പോരാട്ടവും അശേഷമില്ല. നിന്റെ ഈ ആത്മപ്രകാശ ലോകം ഭൂമിയിലും വെള്ളത്തിലും അതിലുപരി കാറ്റിലും കാറ്റണയുന്ന ആകാശത്തും എല്ലായ്പ്പോഴും മാറ്റമില്ലാതെ നിറഞ്ഞു ശോഭിക്കുന്ന ആനന്ദ സ്വരൂപമായ വസ്തു ഏതാണോ അനുഗ്രഹവർഷം പൊഴിച്ചു നിൽക്കുന്ന ആ ജ്യോതിസ്വരൂപമാണ് അവിടെ, അത് നീ തന്നെയാണ്. പ്രഭാപൂരം പൊഴിച്ചു നിൽക്കുന്ന രത്നത്തിനു പോലും നിന്നോട് സാദൃശ്യമില്ല, നിനക്ക് സമാനമല്ല, അതിന്റെയൊക്കെ പ്രകാശം പരിമിതമാണ്. അങ്ങയുടെ സ്വരൂപത്തിൽ ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞാനമാകുന്ന അല്ലും ഇല്ല, തെല്ലുമില്ല, അല്പം പോലുമില്ല. ബോധസ്വരൂപത്തിൽ അജ്ഞാനം, പൃഥ്വി, തേജോ, വായു, ആകാശങ്ങൾ, ദൃശ്യങ്ങൾ ഇവയൊന്നുമില്ല, ചിദാകാശമല്ലാതെ വേറൊന്നുമില്ല. ഒന്ന് ശുദ്ധബോധമായാൽ അതിനകത്ത് ഈ ജഡദൃശ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഭഗവാന്റെ പ്രകാശം പരന്നു കഴിഞ്ഞാൽ ജ്യോതിർലിംഗം ദൃശ്യമായാൽ ലിംഗങ്ങളിൽ ജ്യോതിർലിംഗം വിശേഷമാണെന്ന് പറയും. അവിടെ ലിംഗം ജ്യോതിസ്സാണ്, ലിംഗം ജഡവസ്തുക്കളല്ല. ബാക്കിയുള്ളതിലൊക്കെ ജഡവസ്തുക്കളാണ്. അപ്പൊ ജഡവസ്തു തെല്ലുമില്ലാത്ത ചിജട ചിന്തനത്തിന് സഹായിക്കുന്ന ചിത്തേത്, ജഡമേത്, ജ്ഞാനമേത്, അജ്ഞാനമേത്. അപ്പൊ ജ്ഞാനപ്രകാശത്തിൽ എത്തിയാൽ, ബോധസ്വരൂപനെ ദർശിച്ചാൽ പിന്നെ അവിടെ ജഡങ്ങളായ ഒന്നുമില്ല. ജഡങ്ങളില്ല എന്ന് പറഞ്ഞാൽ പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവുമാകുന്ന ഭൂതങ്ങളില്ല, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമില്ല. ഭൂമി മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയാൽ കിണറും കുളവുമില്ല. അങ്ങനല്ലേ പഠിച്ചു അല്ലേ? അവിടെ എത്തിയാൽ മുഴുവൻ പ്രളയജലം കൊണ്ട് മൂടിയാൽ, നാനാഭാഗത്തു നിന്നും വരുന്ന ജലം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറിട്ട് കുളമോ കിണറോ കാണില്ല. അതുപോലെ ബോധത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ, അഖണ്ഡബോധമുണ്ടായാൽ ഖണ്ഡിതങ്ങളായ ഭാവങ്ങളില്ല, ഖണ്ഡിതങ്ങളായ വസ്തുക്കളില്ല. ഞാൻ, നീ, അവൾ, അവൻ, അത് ഒന്നുമില്ല. അതെല്ലാം അജ്ഞാനത്തിലുള്ളൂ. ബോധം ഏകമായാൽ എല്ലാം ഒന്നാണെന്ന് അറിയും, ഒരു ഭേദവുമില്ല. ആ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഇത് അനുഭൂതി തലത്തിലേക്കാണ് ഗുരുദേവൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവിടെ മല്ലിടുന്ന അല്ലുമില്ല, മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അജ്ഞാനമാകുന്ന പോരാട്ടം, അശേഷം പോലുമില്ല, മല്ലിടുന്നൊരല്ലും ഇല്ല. ഇത് മല്ലില്ല. അവിടെയും നേരത്തെ പറഞ്ഞ ഇല്ലാരണം എന്നുള്ള നേരത്തെ സന്ദേശവും ചേർത്ത് വയ്ക്കാവുന്നതാണ്. യാതൊരു യുദ്ധവും പിന്നില്ല, പരമശാന്തിയായി അപ്പൊ യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് ഞാൻ വേറെ, നീ വേറെ, അവൾ വേറെ, അവൻ വേറെ എന്ന് വേറിട്ട് വ്യക്തിത്വം നൽകി നാമരൂപാത്മകമായി ഈ പ്രപഞ്ചത്തെ കാണുമ്പോഴേയുള്ളൂ. അതിന് വെളിയിലിരുന്നാൽ രസമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് വെളിയിലിരുന്ന് വിവർത്തമിങ്ങുകാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ പരവെളി തന്നിൽ ഉയർന്ന പാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ആവർത്തിക്കും ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയുന്നതാണ്. വെളിയിലിരുന്ന് വിവർത്തമിങ്ങു കാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ വെളി ആകാശം. അവിടെയും ഈ പ്രാചീന പദ ഉപയോഗിച്ചിരിക്കുന്നത് വെളി എന്ന് പറഞ്ഞാൽ ആകാശം, പഴയ പദമാണ്. വെളിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുറത്തിരിക്കുക, ആകാശത്ത്, ആകാശമായി കാണുന്നതല്ല. നമ്മൾ ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് നോക്കുന്നത് അല്ലേ. ആ നീലമേനപ്പ് തോന്നൽ മാത്രമാണ് ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും, വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ. ആകാശം തുടങ്ങിയ അഞ്ച് വിഭൂതികളെ ഓർത്താൽ പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് ദഹരാകാശത്തിലെ സൂര്യനാണ്, ബോധസൂര്യനാണ്. ദഹരാകാശം ചിതാകാശം. ഭഗവാൻ ഭംഗിയായിട്ടാണ് നാരായണൻ പറയുന്നത്, വളരെ ഭംഗിയായി. അതിന് അത് കണ്ടെത്താൻ തിരഞ്ഞു തേറിടേണം, അന്വേഷിക്കണം, ജിജ്ഞാസു ആകണം എന്ന് സാരം. നല്ല ജിജ്ഞാസ ഉണ്ടാവണം, അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയല്ല നമ്മുടെ സ്വരൂപമെന്ന് ഗുരുദേവൻ വേറൊരിടത്ത് പറയുന്നുണ്ട്. ഒളിമുതലം പഴം അഞ്ചുമുണ്ട് നാരുന്നളികയിലേറി നയന മാറിയാളും. അതില്ലാതിരിക്കണമെങ്കിൽ അതിന്റെ അടുത്ത ഭാഗത്തിൽ കിളികളെ അഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും തിരുവുരുവേന്തി അകംവിളങ്ങിടയാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.
2: കിം പുനഃ തദ് വേദാന്തവാക്യം യേ സൂത്രേണ ഇഹ ലിലക്ഷയിഷിതം. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ വേദാന്തവാക്യം സൂത്രത്തിലൂടെ ലക്ഷണമായി നിർദ്ദേശിക്കാൻ ഇഷ്ടപ്പെട്ട ആ വേദാന്തവാക്യം എന്താണ്? ബ്രഹ്മത്തിന് ലക്ഷണമായി ഈ സൂത്രത്തിലൂടെ നിർദ്ദേശിക്കുന്ന ഒരു വേദാന്തവാക്യമുണ്ട്, അതാണ് ലിലക്ഷയിഷിതം. ലക്ഷണമായി നിർദ്ദേശിക്കാൻ ഇഷ്ടപ്പെട്ടതായ തദ്വേദാന്തവാക്യം. ആ വേദാന്തവാക്യം ഏതാണ്? ഏതാണ് ആ വേദാന്തവാക്യം ചോദിക്കുന്നു. അങ്ങനെ ഒരു വേദാന്തവാക്യം ഉണ്ടോ? ബ്രഹ്മത്തിന്റെ ലക്ഷണമായി ഈ സൂത്രം നിർദ്ദേശിക്കുന്ന വേദാന്തവാക്യം ഉണ്ടെന്ന് പറയുന്നു. ഏതാണ്? ഭർഗുരുവൈ വാരുണിഹി വരുണം പിതരം ഉപസസാര അധീഹി ഭഗവു ബ്രഹ്മേരി ഇത്യുപക്രമ്യ ആഹ ഇതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേരി. തൈത്തിരി ഉപനിഷത്തിൽ പറയുന്നു ഈ വാക്യമാണ് ഇവിടെ നിർദ്ദേശിക്കാൻ ഈ സൂത്രം. ഈ വാക്യത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം. ഈ ഉപനിഷത്ത് വാക്യത്തെ. ആ സൂത്രത്തിന്റെ സന്ദർഭമാണ് ആദ്യം പറയുന്നത്, ഭൃഗുർവൈ വാരുണിഹി, വരുണന്റെ പുത്രനായ പുത്രനാണ് ഭൃഗു. വരുണം പിതരം ഉപസസാര, വാരുണി പിതാവായ വരുണനെ സമീപിച്ചു, ഉപസസാര സമീപിച്ചു, എന്നിട്ട് ആവശ്യപ്പെട്ടു ഭഗവോ അധീഹി ബ്രഹ്മ, അല്ലയോ ഭഗവാനെ എന്നെ ബ്രഹ്മ എന്താണെന്ന് അധ്യയനിദ്ധീപിക്കൂ, ഉപദേശിക്കൂ എന്ന് പിതാവിനോട് ആവശ്യപ്പെടുന്നു. ഇത്യുപക്രമി, അതാണ് ഉപനിഷത്തിന്റെ ഉപക്രമം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിതാവ് പുത്രനെ ഉപദേശിക്കുന്നു. ആ ഉപദേശത്തിനിടയ്ക്ക് പറയുന്നു, യതോവ ഇമാനി ഭൂതാനി ജായന്തി, എവിടെ നിന്നാണോ ഈ പ്രാണികളെല്ലാം ഉണ്ടാകുന്നത്, പ്രാണികൾ എല്ലാം ഉൾപ്പെട്ട ഈ ജഗത്ത്, ഏന ജാതാനി ജീവന്തി, ജാതാനി ജനിച്ചതെല്ലാം ഏതൊന്നിനെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി, ഏതെന്നിലേക്കാണോ എല്ലാം അവസാനം വിലയിക്കുന്നത്, നശിച്ച് വിലയിക്കുന്നത്, തദ് വിജിജ്ഞാസസ്വ, അതിനെയാണ് നീ അറിയാൻ ആഗ്രഹിക്കേണ്ടത്, തദ് ബ്രഹ്മ, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നു. ഏതിൽ നിന്നുണ്ടായി നിലനിന്ന് നശിക്കുന്നുവോ അതാണ് ബ്രഹ്മം എന്ന് ബോധിപ്പിക്കുന്ന ഈ തൈത്തിരീയ ശ്രുതി, ഇതിനെയാണ് ഈ സൂത്രം ഇവിടെ നിർദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിന്റെ ലക്ഷണമായി. ഈ ശ്രുതിവാക്യത്തിലൂടെ വേണം ബ്രഹ്മത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവുണ്ടാകേണ്ടത്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥമായ ജ്ഞാനമായിരിക്കത്തില്ല, ശരിയായ ബ്രഹ്മത്തെ ആയിരിക്കത്തില്ല നമ്മൾ അറിയുന്നത് എന്നാണ്. ഈ പറയുന്നത് അതിന്റെ തടസ്ഥ ലക്ഷണമാണ്. അതായത് ആ ലക്ഷ്യത്തിനോട് ബന്ധമുള്ള ഒന്നിനെ ലക്ഷണമായി ചൂണ്ടിക്കാണിക്കുന്നതാണ് തടസ്ഥ ലക്ഷണം എന്ന് പറയുന്നത്. ലക്ഷ്യത്തിൽ നിന്ന് അല്പം മാറി നീക്കും, എന്നാൽ അത് ലക്ഷ്യത്തെ ബോധിപ്പിക്കുകയും ചെയ്യും. ഏതിനെയാണോ ലക്ഷണത്തിലൂടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ലക്ഷ്യം. ഇവിടെ ബ്രഹ്മമാണ് ലക്ഷ്യം. അതിനെ ഒരു അടയാളത്തിലൂടെ, ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടയാളം എന്ന് പറയാം, ഒരു അടയാളത്തിലൂടെ അതിനെ ബോധിപ്പിക്കുകയാണ്. എന്താണ് അടയാളം? ഈ പ്രപഞ്ചമാണ് അതിന്റെ അടയാളം. കേവലമായ പ്രപഞ്ചമല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ, അതാണ് ബ്രഹ്മത്തിന് അടയാളമായി ലക്ഷണമായി പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ ഏതൊന്നിനെ ആശ്രയിച്ചാണോ സംഭവിക്കുന്നത് അത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ബ്രഹ്മത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒന്നിനെ ആ ബ്രഹ്മത്തിന്റെ ലക്ഷണമായി പറയുന്നു. അതുകൊണ്ട് അതിന്റെ തടസ്ഥ ലക്ഷണത്തെ പറയുന്നു. ഇനി ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ തന്നെ നിർദ്ദേശിക്കും, അതിന് സ്വരൂപ ലക്ഷണം എന്ന് പറയും. അതാണ് അടുത്ത് പറയുന്നത്, തസ്യ നിർണയവാക്യം, അതിന്റെ തന്നെ നിർണയവാക്യമാണ്. അതേ ശ്രുതി തന്നെ അതിന്റെ അന്തിമമായ നിർണയത്തെയാണ് അടുത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ സ്വരൂപത്തെ പറയുകയാണ്. എന്താണ്? ആനന്ദാധ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ, ആനന്ദേന ജാതാനി ജീവന്തി, ആനന്ദം പ്രയന്തി അഭിസംവിശന്തി എന്ന് നിർദ്ദേശിക്കുന്നു. ആനന്ദാധ്യേവ ഖല്യമാനി ഭൂതാനി ജായന്തേ, ഇമാനി ഭൂതാനി, ഈ കാണുന്ന സർവ്വ പ്രാണിവർഗവും ആനന്ദാ ആനന്ദത്തിൽ നിന്ന് തന്നെയാണ് ജനിക്കുന്നത്. അതാണ് അതിന്റെ സ്വരൂപം. ഈ കാണുന്ന സർവ്വപ്രാണികളും സർവ്വജീവജാലങ്ങളും അല്ലെ ചരുവും അചരവും എല്ലാം എന്താണ്? ആ ആനന്ദത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ആനന്ദേന ജാതാന ജീവന്തി, ആനന്ദത്തെ ആശ്രയിച്ചാണ് ഈ ഉണ്ടായതെല്ലാം നിലനിൽക്കുന്നത്. ആനന്ദം പ്രയന്തി അഭിസംവിശന്തി, ആനന്ദത്തിലേക്ക് വിലയിച്ച് ഇതെല്ലാം ഇല്ലാതാകുന്നു. അപ്പൊ ആ ആനന്ദം അതാണ് ഇതിന്റെ സ്വരൂപമായി നിർദ്ദേശിക്കുന്നത് എന്ന് തൈത്തിരീയ ശാഖയിൽ പറയുന്നു. അതും ശ്രുതി തന്നെ അതിന്റെ സ്വരൂപത്തെ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്, അതിന്റെ സ്വരൂപ ലക്ഷണം എന്ന് പറയുന്നു. അങ്ങനെ ഈ രണ്ട് ലക്ഷണങ്ങളും ഈ ശ്രുതി തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഇത് ആനന്ദമാണെന്ന് ശ്രുതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അന്യാനി അപി ഏവം ജാതീയകാനി വാക്യാനി നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവ സർവജ്ഞ സ്വരൂപ കാരണ വിഷയാണി ഉദാഹർത്തവ്യാനി. ഇപ്പൊ രണ്ട് ശ്രുതി ഇവിടെ പറഞ്ഞുള്ളൂ. ഈ ബ്രഹ്മം ആണ് പ്രപഞ്ചത്തിന് കാരണമെന്ന് കാണിക്കുന്നതിന് വേണ്ടി ധാരാളം ശ്രുതികളുണ്ട്. അന്യാനി പ്യേവം ജാതീയകാനി, ഇതേ ജാതിയിലുള്ള ഇതേ രീതിയിലുള്ള വളരെയധികം ശ്രുതികളുണ്ട്. വാക്യാനി ശ്രുതിവാക്യങ്ങൾ, അതെന്ത് ബോധിപ്പിക്കുന്നു? നിത്യവും ശുദ്ധവും ബുദ്ധവും മുക്തവുമായ സ്വഭാവത്തോടുകൂടി ഒരു ഈശ്വരനെ ബോധിപ്പിക്കുന്നു. സർവജ്ഞ സ്വരൂപം, അത് സർവജ്ഞനാണ് ആ ഈശ്വരൻ. കാരണ വിഷയമാണ്, ആ സർവജ്ഞ സ്വരൂപനായിരിക്കുന്ന ഈശ്വരനാണ് ജഗത്തിന് കാരണം എന്ന് ബോധിപ്പിക്കുന്ന അന്യാനി അഭിയേവം ജാതീയകാനി വാക്യാനി ഉദാഹർത്തവ്യാനി, ഇതുപോലെയുള്ള അന്യം ധാരാളം വാക്യങ്ങളും അന്യവാക്യങ്ങളും ഉദാഹരിക്കാം എന്നാണ്. അങ്ങനെ ബ്രഹ്മത്തിന്റെ ലക്ഷണം, സ്വരൂപവും തടസ്സവുമായിട്ടുള്ള രണ്ട് ലക്ഷണങ്ങളെയും നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രം, രണ്ടാമത്തെ സൂത്രം ജന്മാദി അസ്യ യഥ എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞ ആ സൂത്രത്തെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ജന്മാദി അധികരണം അവിടെ സമാപിച്ചു. തടസ്സലക്ഷണം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ നിന്ന് മാറി നിന്ന് ലക്ഷ്യത്തെ ബോധിപ്പിക്കുന്നു, അതാണ് തടസ്സലക്ഷണം എന്ന് പറയുന്നത്. അതിന്റെ സംസ്കൃതത്തിൽ പറഞ്ഞാൽ യാവത് ലക്ഷ്യകാല അനവസ്ഥായിത്യസതി വ്യാവർത്തകം സത് ലക്ഷണം എന്ന് പറയും. അതിന്റെ അനുസരിച്ച് പറഞ്ഞു, യാവത് ലക്ഷ്യകാല അനവസ്ഥായിത്യസതി വ്യാവർത്തകം സത് ലക്ഷണം തടസ്സ ലക്ഷണം എന്ന് പറയും. അതായത് ലക്ഷ്യകാലം മുഴുവൻ ലക്ഷ്യത്തിൽ നിൽക്കാതെ ഇരിക്കുകയും എന്നാൽ ആ ലക്ഷ്യത്തെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്ന ലക്ഷണം, അത് തടസ്സലക്ഷണം എന്ന് പറയും. യാവത്ത് ലക്ഷ്യകാല അനവസ്ഥായുത്യസതി വ്യാവർത്തകം സത് ലക്ഷണം തടസ്സലക്ഷണം. സ്വരൂപം ഏവ ലക്ഷണം സ്വരൂപലക്ഷണം എന്ന് പറയും. ആ സ്വരൂപം തന്നെ ലക്ഷണമായി വരുന്നത് സ്വരൂപലക്ഷണം എന്ന് പറയും. ഒരു വസ്തുവിന്റെ സ്വരൂപത്തെ തന്നെ അതിന്റെ ലക്ഷണമായി നിർദ്ദേശിച്ച അസ്വരൂപലക്ഷണം എന്ന് പറയും. ബ്രഹ്മത്തിന്റെ സ്വരൂപമായിരിക്കുന്നു സത്യം, ജ്ഞാനം, അനന്തം, വിജ്ഞാനം, ആനന്ദം എന്നെല്ലാം പറയുന്നു. അതിനെ തന്നെ ലക്ഷണമായി നിർദ്ദേശിക്കുന്നുണ്ട് അതിന് സ്വരൂപലക്ഷണം എന്ന് പറയുന്നു. ഈ രണ്ടു തരത്തിലും ശ്രുതി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് ലക്ഷണങ്ങളും ഈ സൂത്രത്തിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അദ്വൈതത്തിൽ പറയുന്നത് ഇവിടെ നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ് ഈശ്വരനെന്നാണ്. അതേ ഈശ്വരനെ തന്നെ ഇവിടെ പറഞ്ഞു സർവജ്ഞനും സർവശക്തനുമാണ്. ജഗത്തിന് കാരണമായിരിക്കുന്ന ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഈശ്വരനെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു. അശ്വയം ആ ഈശ്വരനെ കുറിച്ച് അദ്വൈതത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അത് നിർഗുണം, നിരാകാരം, നിരഞ്ജനം, ഇങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുന്നു? ഇവിടെ ഇപ്പൊ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് സർവജ്ഞനും സർവശക്തനും ആയിട്ടുള്ള എന്നാണ്, എന്നുവെച്ചാൽ ഒരു സഗുണേശ്വരനെയാണ് നിർദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ പറയുന്നത് എന്താണ്? സർവകൽപ്പനാരഹിതമാണ്, ചിന്മാത്രം, കേവലം, സ്വയം ജ്യോതി എന്നൊക്കെ നിർദ്ദേശിക്കുകയാണ്. അപ്പോ ഇവിടെ ഇങ്ങനെയും നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്? ഇനി വരുന്ന ഭാഗങ്ങളിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. പറയും ആ മായ ഉപാധിയോടുകൂടിയിരിക്കുമ്പോ ഇരിക്കുന്ന ഈശ്വരൻ, ആ ബ്രഹ്മമാണ് ജഗത്തിന് കർത്താവായിരിക്കുന്നത്. ശുദ്ധനായിരിക്കുന്ന ഈശ്വരൻ കർത്തൃത്വം ഒന്നുമില്ല, ജഗത് കർത്തൃത്വം ഒന്നുമില്ല. നിരുപാധികനായിരിക്കുന്ന ഈശ്വരൻ ജഗത്തിന് കർത്താവല്ല, സ്വോപാധികനായിരിക്കുന്ന ഈശ്വരനാണ് ജഗത്തിന് കർത്താവായിരിക്കുന്നത്. എന്താണ് ഈശ്വരന്റെ ഉപാധി എന്ന് പറയുന്നത്? തന്റെ മായാശക്തി. ആ മായാശക്തിയായ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. അതിനെയാണ് നമ്മൾ ഇവിടെ സഗുണേശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സഗുണേശ്വരനാണ് സൃഷ്ടികർത്താവായിരിക്കുന്നത്, നിർഗുണനായിരിക്കുന്ന ഈശ്വരൻ. അല്ലെങ്കിൽ ആ ഈശ്വരന്റെ നിർഗുണഭാവത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ സൃഷ്ടികർത്തൃത്വമില്ല. അതിനെ പറഞ്ഞിരിക്കുന്ന എന്താണ്? നിത്യ ബുദ്ധം, നിത്യശുദ്ധം, നിത്യമുക്തം എന്നെല്ലാം പറയുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ നിർദ്ദേശിക്കുന്നത് ആ സഗുണേശ്വരനെയാണ് ഈ സൂത്രത്തിൽ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വരന്റെ സൃഷ്ടി കർത്തൃത്വം വരും. ഈശ്വരൻ അങ്ങനെ ഒരു സൃഷ്ടി കടത്തൃത്വം വരുന്നില്ല. അദ്വൈതം എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ, പ്രപഞ്ചം, ജീവൻ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭേദം പരമാർത്ഥത്തെ അംഗീകരിക്കുന്നില്ല. അവിടെ മൂന്ന് തരത്തിലുള്ള ഭേദം അംഗീകരിക്കാതിരിക്കുമ്പോൾ ജഗത്ത്, ജഗത്തിനെ സൃഷ്ടിക്കുന്ന ഒരു ഈശ്വരൻ, ഐശ്വര്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ശാസ്ത്രം, ഗുരു, അതിന്റെ ജിജ്ഞാസു, ഇതൊന്നും സിദ്ധിക്കത്തില്ല, പരമാർത്ഥത്തിൽ ഇതൊന്നും നിലനിൽക്കത്തില്ല. അപ്പോൾ പാരമാർത്ഥികമായ അവസ്ഥയിലുള്ള നിർഗുണമായ ബ്രഹ്മത്തെയല്ല ഇവിടെ ഇപ്പൊ ഈ സൂത്രം നിർദ്ദേശിക്കുന്നത്. അത് സഗുണമായ ഈശ്വരനെയാണ്. എന്നാലും അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് എവിടെയെല്ലാം സഗുണമായ ഈശ്വരനെ നിർദ്ദേശിക്കുന്നുണ്ടോ അവിടെയെല്ലാം ലക്ഷണാവൃത്തിയിലൂടെ നിർഗുണമായ ഈശ്വരനെയും ബോധിച്ചോളണമെന്നാണ്. എവിടെയാണോ വ്യാപാര സഹിതനായ ഈശ്വരനെ നിർദ്ദേശിക്കുന്നത് അവിടെയെല്ലാം വ്യാപാരരഹിതനായ ഈശ്വരനാണ് പ്രതിപാദ്യ വിഷയമായിരിക്കുന്നത് എന്നാണ് അദ്വൈത പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ സർവജ്ഞനായ സർവശക്തനായ ഒരു ഈശ്വരൻ എന്ന് പറയുമ്പോൾ പറയുന്ന വാക്യത്തിൽ തന്നെ നമ്മൾ അതിന്റെ പാരമാർത്ഥിക രൂപത്തെയും ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? സർവകൽപ്പനാതീതമായിരിക്കുന്ന സ്വയം ജ്യോതിസായ ഈശ്വരതത്വം എന്നുള്ളതും അതേ വാക്യത്തിൽ കൂടെ തന്നെ നമ്മൾ ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതതിന്റെ വാച്യാർത്ഥമായിട്ടല്ല, ലക്ഷ്യാർത്ഥമായിട്ട് അതിനെ സ്വീകരിച്ചോളണമെന്നാണ്. അത് എല്ലാ വാക്യങ്ങളിലും അത് അന്തർഭവിച്ചിരിക്കുന്നു, അങ്ങനെ ഒരാശയം. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുമ്പോൾ നിർഗുണം, നിരാകാരം, നിരഞ്ജനം എന്നെല്ലാം ബോധിപ്പിക്കുന്നത്. അതാണ് അതിന്റെ വാസ്തവ സ്വരൂപം, അതാണ്. പക്ഷെ ലക്ഷണവും മറ്റും പറയുമ്പോൾ അതിന്റെ സഗുണഭാവത്തിന് ലക്ഷണം പറയാൻ പറ്റൂ, നിർഗുണമായ ഭാവത്തിന് ലക്ഷണമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് കല്പനാതീതമാണ്. ഏതോ വാചോന്ന് വർത്തന്തി അപ്രാപ്യ മനസ്സാസഹ എന്നും മറ്റു ശ്രുതി നിർദ്ദേശിക്കുന്നു. വാക്കിനും മനസ്സിനും ഒന്നും എത്തിച്ചേരാൻ കഴിയാത്തതിൽ എങ്ങനെ എങ്ങനെ അതിന് ലക്ഷണം പറയാൻ പറ്റും? ലക്ഷണവും പ്രമാണമൊന്നും അതിന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ പരമാത്മ തത്വത്തിന് തന്നെ ലക്ഷണവും പ്രമാണവും എല്ലാം പറയാൻ പറ്റിയ ഒരവസ്ഥയുണ്ട്. ഇപ്പോ മായ ഉപാധിയോടുകൂടി ചേർന്നിരിക്കുമ്പോൾ അപ്പോൾ അതിന്റെ ലക്ഷണവും പ്രമാണവും ഒക്കെ പറയാം. അപ്പോൾ അത് ചർച്ചയ്ക്ക് വിഷയമാകുന്നുണ്ട്. അങ്ങനെ ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഭാഗത്താണ് ഇവിടെ ലക്ഷണം പറയുന്നത്. അതിന് അതീതമായ ഒരു ഭാവമുണ്ട്, അവിടെ ലക്ഷണവും പ്രമാണവും ഇല്ല, അവിടെ ചർച്ചയ്ക്കും അത് വിഷയമാകത്തില്ല എന്നാണ്. അത് ഇങ്ങനെ പറയുന്നിടത്തെല്ലാം ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിർഗുണമായ ഈശ്വരൻ എങ്ങനെ ഇവിടെ ലക്ഷണം പറയുന്നു, എങ്ങനെ ഈശ്വരനെ സർവജ്ഞനെന്ന് സർവജ്ഞനും സർവശക്തനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്വൈതമാകത്തില്ലേ? അത് വിശിഷ്ടാദ്വൈതമാകത്തില്ലേ? ദ്വൈതത്തിനും വിശിഷ്ടാദ്വൈതത്തിനും എല്ലാം ഈശ്വരന്റെ സർവജ്ഞനും സർവശക്തനുമായിട്ട് ഉള്ള ഈശ്വരനാണ് പരമാർത്ഥം എന്നാ പറയുന്നത്. ഇവിടെ പറയുന്നത് സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ സോപാധികനായ ഈശ്വരനാണ്. പരമാർത്ഥത്തിലുള്ള ഈശ്വരൻ എന്ന് പറയുന്നത് കൽപ്പനാതീതനാണ്. അനുഭവാതീതം ബ്രഹ്മം, അതാണ് അവസാനത്തെ വാക്യം. അനുഭവാതീതമായിരിക്കുന്നതാണ് പരമാർത്ഥ ബ്രഹ്മം. അനുഭവ വിഷയമല്ലാതെ അനുഭവാതീതമാണ്. പിന്നെ അനുഭവം ആകുമ്പോൾ

ബ്രഹ്മസാക്ഷാത്കാരം ഈശ്വരനെ അറിഞ്ഞു എന്ന് നാം പറയുന്നത് കുറഞ്ഞ കാര്യം എന്നല്ല പറയുന്നത്, എല്ലാം വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നെ. പക്ഷെ ആ പരമാർത്ഥം എന്ന് പറയുന്നത് നിരുപാധികമായിരിക്കുന്നത് ഒരിക്കലും ഒരു തരത്തിലുള്ള അനുഭവത്തിന് വിഷയമാകത്തില്ല, വിഷയമാകാൻ അത് കഴിയത്തില്ലെന്നാണ്. അതിനനുഭവാതീതം എന്ന് പറയുന്നു. ദൃശ്യതേത്തു അഗ്രിയ ബുദ്ധിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശ്രുതിയിൽ, അതൊക്കെ സ്വാഭാവികമായിരിക്കുന്നു. എന്തെങ്കിലും ഒരു ഉപാധിയാവും. എന്തെങ്കിലും ഒരാൾ പറയുന്നു ഞാനിതാ ബ്രഹ്മത്തെ, ശ്രുതി തന്നെ പറയുന്നുണ്ട് വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസ പരസ്താ എന്നൊക്കെ പറയുന്നുണ്ട്. ആ തമസിനപ്പുറമുള്ള ഇരുട്ടിനപ്പുറമുള്ള ആദിത്യ വർണ്ണത്തിലുള്ള ആ പരമപുരുഷനെ ഞാനിതാ അറിയുന്നു എന്നും മറ്റു ഋഷിമാരെ തന്നെ പറയുന്നു. അങ്ങനെ പറയുന്നിടത്തല്ല എന്ത് വരുന്നു, അവിടെ വ്യവഹാരം അറിയുന്നു, അറിയപ്പെടുന്ന വസ്തു എന്നെല്ലാമുള്ള വ്യവഹാരങ്ങൾ നടക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഉപാധി കൂടാതെ സാധ്യമല്ല. നിരുപാധികമായ തരത്തിൽ വ്യവഹാരമില്ല. ഒരാൾക്ക് അറിഞ്ഞു ഞാനിതിനെ അറിയുന്നു എന്നൊന്നും പറയാൻ കഴിയത്തില്ല. അങ്ങനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒന്ന് അറിയപ്പെടുന്ന വസ്തുവിനും അറിയുന്നവനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്ന് ഉണ്ടെങ്കിലേ പറ്റും. അതിനാണ് ഉപാധി എന്ന് പറയുന്നത്. അത് ആ വൃത്തി അറിയുന്ന അന്ധകരണത്തിന്റെ അതിസൂക്ഷ്മമായ വൃത്തി, അത് തന്നെ ആ അറിയുന്ന അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ആ വൃത്തി തന്നെ ഒരു ഉപാധിയായി നിന്നുകൊണ്ട് അതിനെ അറിയുന്നു എന്നാണ്. അപ്പോൾ അവിടെ സൂക്ഷ്മമായ രീതിയിൽ ആ വൃത്തി തന്നെ ഉപാധിയായി. അതുകൊണ്ട് നിരുപാധികമായ ബ്രഹ്മതത്വത്തെക്കുറിച്ച് അത് ഇതുവരെ അത് ആരും അശുദ്ധമാക്കിയിട്ടില്ലെന്നുള്ളതാണ്. ആരെങ്കിലും അതിനെ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് സ്വാഭാവികമായി അറിഞ്ഞിട്ടുള്ളതാണ് എന്നാണ്. നിരുപാധികമായ ഒരിക്കലും അത് വിഷയമാകുന്നില്ല. അതെപ്പോഴും സർവകൽപ്പനാതീതമായി തന്നെ നിൽക്കും. അതുകൊണ്ട് ലക്ഷണം പറയുന്നതും എല്ലാം സ്വാഭാവികമായിരിക്കുന്ന ഈശ്വരനാണ് പറയുന്നത്. നിത്യശുദ്ധ ബുദ്ധ എന്നെല്ലാം പറയുന്നതോ സത്ത് ചിത്ത് ആനന്ദം എന്നെല്ലാം പറയുന്നതോ അതെല്ലാം അതിന് വിരുദ്ധമായതിനുള്ള നിഷേധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ പറയുന്നത്. പാരമാർത്ഥികമായി നോക്കുമ്പോൾ ഇപ്പം നിത്യം എന്ന് പറയുന്നു, അനിത്യത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അല്ലാതെ അതിൽ നിത്യത്വം എന്ന് പറയുന്ന ഒരു ധർമ്മമുള്ളത് കൊണ്ടല്ല. ശുദ്ധമെന്ന് എന്തിനു പറയുന്നു, അശുദ്ധത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ. അല്ല, അശുദ്ധ ശുദ്ധത്വം എന്ന് പറയുന്ന ഒരു വിശേഷത അതിനില്ല. ശുദ്ധവും അശുദ്ധവുമൊക്കെ നമ്മൾ കാണുന്നത് ഈ സാപേക്ഷിക തലത്തിലല്ല. അപ്പൊ ഇവിടെയുള്ള ശുദ്ധത അതിന്റെ പാരമ്യത അവിടെ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള അശുദ്ധത അവിടെ ലേശമില്ലെന്ന് കൽപ്പിക്കാം. അതല്ലാതെ ഇത് മനുഷ്യബുദ്ധിക്ക് അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന ഒരു കാര്യം അല്ല. മുക്തം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പാരതന്ത്ര്യം കാണുന്നുണ്ട്, ഈ പാരതന്ത്ര്യത്തിന്റെ അവിടെ പൂർണ്ണമായി നിഷേധിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മുക്തി കാണുന്നുണ്ട്, സ്വാതന്ത്ര്യം ഇതിന്റെ പരമമായ അതിന്റെ ചരമ സീമയാണത്. അങ്ങനെയെല്ലാം ഇതിനെ വെളിപ്പെടുത്താൻ വേണ്ടി ഉള്ള ശബ്ദങ്ങളാണ്. അതായത് ഈ ഒരു ശബ്ദങ്ങളിലൂടെയും അത് വെളിപ്പെടുന്നതല്ല, ഒരു ശബ്ദത്തിന്റെയും ശക്തിക്ക് വിഷയമല്ല. ശബ്ദശക്തിക്ക് വിഷയമായതിനെ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്താൻ പറ്റും. സ്വാഭാവികമായിരിക്കുന്ന ഒന്നിനെ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്താം. നിരുപാധികമായിരിക്കുന്ന ഒരു തത്വത്തെ ഒരു ശബ്ദത്തിലൂടെയും വെളിപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെ ഇതിനെ അറിയുന്നു എന്ന് പറയുന്നവർ ഇതിനോട് അടുത്തു എന്നേ അതിനർത്ഥമുള്ളൂ. സാധാരണ ഒരുവനേക്കാൾ ഇതിനോട് കുറച്ചുകൂടി അടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ വളരെ അടുത്തു കഴിഞ്ഞു എന്ന് പറയാം. അതിന്റെ പൂർണ്ണതയിൽ അവിടെ ഒരു തരത്തിലുള്ള അനുഭവം പറയാനും പുറത്തു പറയാനും ഞാൻ അനുഭവിച്ചു എന്ന് പറയാനൊരാളോ പിന്നീട് അവിടെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല. അതുകൊണ്ടത് അതിന്റെ ശുദ്ധത എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ എത്ര വലിയ അനുഭൂതിക്കും വിഷയമായി അത് ഒരിക്കലും അശുദ്ധമാകുന്നില്ലെന്നുള്ളതാണ് ഈ അദ്വൈതികളുടെ പരമമായിട്ടുള്ള സിദ്ധാന്തം. പിന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ അറിഞ്ഞവരെല്ലാം ശ്രേഷ്ഠന്മാരാണ്, പൂജ്യന്മാരാണ്, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ അവിടെയും ഒരു ഏതോ ഒരു സൂക്ഷ്മമായ ഉപാധി അവലംബിച്ച് ഇതിനെ അറിഞ്ഞു എന്നേ അതിനർത്ഥം ഇവിടെ എടുക്കുന്നുള്ളൂ. ഭാഗവത ഈ വ്യാഖ്യാനത്തിലെല്ലാം അവരോക്ഷാനുഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ എല്ലാം ഈ കാര്യത്തെക്കുറിച്ച് പറയും. അങ്ങനെ നിരുപാധികമായ തത്വത്തെ ഒരിക്കലും ബുദ്ധിക്ക് വിഷയമാക്കാൻ പറ്റത്തില്ല എന്നാണ് അന്തിമമായിട്ടുള്ള നിഗമനം. പിന്നെ ആ അജ്ഞാനനാശം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് കേവലം അറിവായി നിൽക്കുന്നു. അതിനെ പിന്നെ അറിയാൻ ആര് ശേഷിക്കുന്നില്ല. അനുഭൂതി, അതിന്റെ അനുഭൂതി അനുഭവിക്കാൻ വേറൊരാളും ശേഷിക്കുന്നില്ല. സർവകൽപ്പനാതീതം സങ്കല്പാതീതം എന്നെല്ലാം പറഞ്ഞ് അവിടെ വിടുകയാണ്. അതുകൊണ്ട് പിന്നീടൊന്നും പ്രവേശിക്കാൻ കഴിയത്തില്ല.

0: ബുദ്ധി ഒരനുഭവത്തിന്റെ ഒരു തലത്തിലും പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ സമാധി സവികൽപ്പം നിർവികൽപ്പം സബീജം നിർബീജം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം, ഒരു രക്ഷയില്ല. ഇതൊന്നും അതിന്റെ അടുത്ത് കുറെ ദൂരെ നിന്ന് നിൽക്കത്തേ ഉള്ളൂ. ഈ സമാധികളിലൂടെ ഒന്നും ഇതിനെ അറിയാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എന്നാ പിന്നെ ഇത്രയും പാടുപെട്ടതിനു വേണ്ടി ശ്രമിക്കുന്നത്? ആ, ഇത് മനസ്സിലാക്കാൻ തന്നെ ഇത് ശ്രമിക്കുന്നത്, ഇത് മനസ്സിലാക്കണം. അതാണ് ശ്രമം കൊണ്ട് സാധിക്കുന്നത്, അനുഭവാതീതമാണ് ഇതെന്ന് മനസ്സിലാക്കുക എന്നർത്ഥം. അപ്പോ ഈ ലൗകികമായ അനുഭവങ്ങളിൽ നിന്നും വിലക്ഷണമായ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതീന്ദ്രിയമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇതിന്റെ ആ നിരുപാധികമായ തലത്തിലല്ല എന്നേ പറയുന്നു. അതീന്ദ്രിയമായ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ലെന്നോ ഈശ്വരാനുഭവം ഉണ്ടാകില്ല എന്നല്ല പറയുന്നു. ഈശ്വരാനുഭവം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ആ അനുഭവം അതിന്റെ ഏറ്റവും പരമോന്നതമായ നിലയെന്ന് പറഞ്ഞാലും അതിന്റെ പൂർണ്ണതയല്ല എന്നാണ്. ജീവൻ അതിന്റെ പൂർണ്ണത എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. എത്തിച്ചേരുക എന്ന് വെച്ചാൽ അതിന്റെ പൂർണ്ണത അനുഭവ വിഷയമാകുന്നില്ല എന്നുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലക്ഷണം സ്വാഭാവികമായിരിക്കുന്ന ഈശ്വരന്റെ ലക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സൂത്രത്തിന്റെ ആമുഖമായി പറയുന്നു, ജഗത് കാരണത്വ പ്രദർശനേന സർവജ്ഞം ബ്രഹ്മേത്യ ഉപക്ഷിപ്തം തദേവ ദൃഢയൻ ആഹ. അടുത്ത സൂത്രം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നു, ജഗത് കാരണത്വ പ്രദർശനേന, ഈ പരമാത്മാവാണ് ജഗത്തിന് കാരണമെന്ന് പറഞ്ഞു. സർവജ്ഞം ബ്രഹ്മ ഇതി ഉപക്ഷിപ്തം, സർവജ്ഞമാണ്, സർവജ്ഞനാണ് ബ്രഹ്മ എന്ന് ഉപക്ഷിപ്തം എന്ന് വെച്ചാൽ പ്രതിജ്ഞാതം, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ സൂത്രത്തിൽ. ബ്രഹ്മ സർവജ്ഞനാണ് എന്നാണ്. തദൈവ ദൃഢയൻ ആഹ, ആ പറഞ്ഞതിനെ തന്നെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സിലുണ്ടായ സംശയങ്ങളും വിപരീത ജ്ഞാനവും അതിനെ ഇല്ലാതാക്കുക, അതാണ് അതിനെ ദൃഢപ്പെടുത്തുക എന്ന് പറയുന്നത്. അറിവിന്റെ ദൃഢത എന്ന് പറയുന്ന അതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുമ്പോൾ അറിവിനോടൊപ്പം തന്നെ അതിൽ അറിവില്ലായ്മ ഉണ്ടാവും. എങ്ങനെ? സംശയരൂപത്തിലും വിപരീത ജ്ഞാനരൂപത്തിലും. ഇതിനെ ഇല്ലാതാക്കി കഴിയുമ്പോൾ അറിവ് ദൃഢമായി, അങ്ങനെ ദൃഢ അപരോക്ഷം എന്ന് പറയും. അങ്ങനെ അതിനെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി വീണ്ടും അടുത്ത് ചർച്ച ചെയ്യുകയാണ് ശാസ്ത്ര യോനിത്വ എന്ന് പറയുന്ന മൂന്നാമത്തെ അധികരണം. ഇതിന് ശാസ്ത്ര യോനിത്വ അധികരണം എന്ന് പറയും. ഈ സൂത്രത്തിൽ വീണ്ടും ഈ ബ്രഹ്മകാരണത്വത്തെ സമർത്ഥിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ, കാരണം ഇതിലൂടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവാത്മ പരമാത്മേകത്വത്തെയാണ്. അതിൽ ജീവാത്മാവിനെ കുറിച്ച് ആർക്ക് സംശയമില്ല, എല്ലാവർക്കും അറിയാം, താൻ തന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങൾ വരും. അങ്ങനെ ഒന്നും ഉണ്ടാകുമോ, അങ്ങനെ ഉണ്ടായാൽ തന്നെ അതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുമോ, ഈ തരത്തിലുള്ള നാനാ സംശയങ്ങൾ വരും. ഈ സംശയങ്ങളെ എല്ലാം നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വിഷയത്തെ ഇവിടെ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നത്. സാധാരണ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ പറഞ്ഞു കഴിയുന്നതിന് ദോഷം വരുന്നതിന് പുനരുക്തി ദോഷമെന്ന് പറയും. പറഞ്ഞ കാര്യത്തെ വീണ്ടും പറയും, പുനരുക്തി എന്ന് പറയുന്ന ദോഷമാണ്. ഒരു സാധാരണ ഒരു വിഷയത്തിൽ പുനരുക്തി എന്ന് പറയുന്നത് ദോഷമാണ്, ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും ചർച്ച ചെയ്യുക. പക്ഷെ ഇവിടെ ബ്രഹ്മ ചർച്ചയിൽ പുനരുക്തി ദോഷമല്ല ഒരിക്കലും. എന്തുകൊണ്ടാണ്? നചികേതസിന് ശേതകേതുവിന് പിതാവ് 9 തവണ ഉപദേശിച്ചുണ്ട്. 1 തവണ തത്വമസി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല, 9 തവണ ഉപദേശിച്ചു. അങ്ങനെ ഉപദേശം അതിനെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്, ഇവിടെ ഒരേ കാര്യം തന്നെ പലതവണ 100 തവണ അല്ലെങ്കിൽ 1000 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുനരുക്തി എന്ന് പറയുന്ന ദോഷം ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഈ ബ്രഹ്മതത്വം എന്ന് പറയുന്നത് ദുർഗ്രഹമാണ്. അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് വളരെ പ്രയാസമുണ്ട് സാധാരണക്കാർ. മനോ മാലിന്യങ്ങളെല്ലാം ഉള്ള ഒരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതിനെ ആവർത്തിച്ച് ബോധിപ്പിച്ചു കഴിഞ്ഞാല് ഈ മാലിന്യങ്ങളെല്ലാം നശിച്ച് ഇതിനെക്കുറിച്ചുള്ള സാമാന്യമായ ബോധമെങ്കിലും ഒരാൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ ചർച്ചയിൽ ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയേണ്ടി വരും. ഇത് ആവർത്തിക്കുന്നതുകൊണ്ട് അത് വിരസമായി തോന്നിയെന്നിരിക്കാം, പക്ഷേ ആവർത്തിക്കാതെ നിവർത്തിയില്ല. ഒരേ കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരും. ബ്രഹ്മസൂത്രം മൊത്തം ഇതേ ഒരു വിഷയം തന്നെ ആവർത്തിക്കുന്നു, പല രീതി പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ശേതകേതുവിന് 9 തവണ പറയേണ്ടി വന്നു. 1 തവണ പറഞ്ഞിട്ട് മനസ്സിലായില്ല, വീണ്ടും ചോദിക്കും, വീണ്ടും എന്നെ ബോധിപ്പിക്കാൻ ആവശ്യപ്പെടും, വീണ്ടും മനസ്സിലായോ എന്ന് പറഞ്ഞ് വീണ്ടും ബോധിപ്പിക്കുന്നു. അങ്ങനെ 9 തവണ ബോധിപ്പിച്ചതിന് ശേഷമാണ് വളരെ ഉത്തമാധികാരിയായ ഒരു വ്യക്തിക്ക് മനസ്സിലായത്. അപ്പൊ അത്രയൊന്നും ഉത്തമാധികാരികളല്ലാത്തവർക്ക് ഇത് ആവർത്തിച്ച് ബോധിപ്പിക്കേണ്ടി വരും. ഗീതയുടെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ഈ കാര്യം അവിടെ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ വരുമ്പോൾ ചോദിക്കും, എന്തിനാ വീണ്ടും ആവർത്തിച്ച് ഇത് തന്നെ പറയുന്നത്? ആവർത്തിച്ച് പറഞ്ഞേ പറ്റും. അല്ലെങ്കിൽ ഇത് അത്യന്ത ദുർഗ്രഹമാണ് ഈ തത്വം, അത് മനസ്സിലാക്കുന്നതിന് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അദ്വൈതത്തിൽ പറയും ആസുപ്തേർ ആമൃതേകാലം, ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതുവരെയും മരണം വരെയും ഇത് മനസ്സിൽ നിന്ന് വിടരുത് എന്ന് പറയും. മറ്റ് വ്യവഹാരങ്ങളിൽ പെട്ട് മുഴുകിപ്പോയാൽ ഇതിന് ആത്യന്തികമായ വിസ്മൃതി ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. അങ്ങനെ ഒരു ആത്യന്തിക വിസ്മൃതി സംഭവിക്കാതെ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് വേണം മറ്റ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടേണ്ടതെന്നാണ്. ഇനി കർമ്മത്തെ ത്യജിക്കാൻ പറയുന്നതും അതുകൊണ്ടാണ്. കർമ്മം ഇതിന് ചിലപ്പോൾ തടസ്സമായി വന്നു കഴിഞ്ഞാൽ ഇതിനെ വിസ്മരിക്കാൻ, ഇതിനെ പൂർണ്ണമായും ഇതിന്റെ ജ്ഞാനത്തിന് തടസ്സമായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ കർമ്മത്തെ ത്യജിക്കാൻ സർവകർമ്മ സന്യാസവും മറ്റ് ശാസ്ത്രത്തിൽ പറയുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്, ഒരു തരത്തിൽ വ്യവഹാരം കൊണ്ടിതിനെ വിസ്മരിക്കരുത് എന്നാണ്. പക്ഷെ കർമ്മത്തെ ത്യജിക്കുന്നതിൽ ഉള്ള മറ്റു പലതരത്തിലുള്ള അപകടങ്ങൾ വരും. അതുകൊണ്ടാണ് പിന്നെ കർമ്മയോഗം നിർദ്ദേശിക്കുന്നത്. എല്ലാം ക്രമമനുസരിച്ചാണ്. ആദ്യം നിർദ്ദേശിക്കുന്നത് കർമ്മയോഗമല്ല, കർമ്മസന്യാസമാണ്. കർമ്മസന്യാസത്തിന് ആസക്തനാണെങ്കിൽ പിന്നെ കർമ്മയോഗം ചെയ്യുക എന്നുള്ളതാണ്, വ്യക്തിക്കനുസരിച്ചിരിക്കുന്നു. എന്തായാലും ഇതിന് തടസ്സം വരരുത്, ഇതിന്റെ ആവൃത്തി എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിരന്തരം ഇതിന്റെ സ്മരണ വേണം. അതുകൊണ്ട് പറയുന്നു തദേവ ദൃഢയൻ, പറഞ്ഞു മുമ്പ് പറഞ്ഞ കാര്യത്തെ തന്നെ വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇവിടെ പുതിയതായിട്ടൊരു കാര്യം പറയുന്നില്ല. അധ്യാസ ഭാഷ്യത്തിൽ ചർച്ച ചെയ്ത് തന്നെയാണ് ജിജ്ഞാസാധികരണത്തിലും വരുന്നത്. അത് തന്നെയാണ് ജന്മാദ്യ അധികരണത്തിൽ വരുന്നത്. അത് തന്നെയാണ് ഇനിയിപ്പോ ശാസ്ത്ര യൂണിറ്റ് അധികരണത്തിലും വരുന്നത്. അത് തന്നെയാണ് പല രീതിയിൽ ഇവിടെ പറയുന്ന ഒന്നേയുള്ളൂ. ഇത് ശാസ്ത്ര യൂണിറ്റ് അധികരണത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്ത് വിശദമായി ചർച്ച ചെയ്യും. ഇതൊരു സ്മരണയോടുകൂടി
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. ഓം നമശിവായ.
2: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഇസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
3: ശ്രീ സമധനം.

0: ആത്മൈവേദമന്ത്ര ആസേ പുരുഷവിധ സോ അനുവീക്ഷ്യ നാന്യത് ആത്മനോ ഉപശ്യേത് സഹമസ്മീത്യഗ്രേ വ്യഹരത് തതോ അഹം നാമ അഭവത് തസ്മാദപി വേദർഹി ആമന്ത്രിതോ അഹമയമിതി ഏവ അഗ്രേ ഉക്ത്വാ അഥ അന്യന്നാമ പ്രബ്രൂതേ യദസ്യ ഭവതി സയത് പൂർവോ അസ്മാ സർവസ്മാ സർവാന് പാത്മന ഔഷധ് തസ്മാത് പുരുഷ ഓഷധി ഭവേസതം യോ അസ്മാത് പൂർവോ ബഭൂഷതി ഏവം വേദ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. ജ്ഞാനകർമ്മ സമുച്ചയം, അതിലൂടെ പ്രജാപതിത്വ പ്രാപ്തി അത് വിശദീകരിച്ചു. പ്രാണദർശനം, പ്രാണ ഉപാസന, അതിന്റെ ഫലം അതും പറഞ്ഞു. പ്രജാപതേഹേ ഫലബുദ്ധസ്യ സൃഷ്ടിസ്ഥിതി സംഹാരേഷു ജഗത സ്വാതന്ത്ര്യാദി വിഭൂത്യുപവർണ്ണനേന ജ്ഞാനകർമ്മണോർ വൈദികയോ ഫലോത്കർഷോ അന്യതവീത്യവും അർത്ഥം ആരഭ്യതേ. ഇങ്ങനെ ഉപാസന ചെയ്ത് പ്രജാപതിത്വം അത് പ്രാപിച്ചിട്ടെന്താ പ്രയോജനം വരുന്നു? ഫലഭൂതസ്യ പ്രാണോപാസനയുടെ ഫലം പ്രജാപതിത്വ പ്രാപ്തിയാണ്. അത് സൃഷ്ടിസ്ഥിതി സംഹാരേഷു ജഗത സ്വാതന്ത്ര്യാദി വിഭൂത്യുപവർണ്ണനേന. അപ്പോൾ ആ പ്രജാപതിയുടെ എന്നാണ് സൃഷ്ടിസ്ഥിതി സംഹാരം, ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സ്വാതന്ത്ര്യം തുടങ്ങിയ ഐശ്വര്യങ്ങളുണ്ട് എന്ന് വർണ്ണിക്കുന്നതിന് ജ്ഞാനകർമ്മങ്ങൾ, വൈദികമായ ജ്ഞാനകർമ്മങ്ങളുടെ ഫലത്തിൻ്റെ മേന്മ അത് വർണ്ണിക്കുന്നതിന് വേണ്ടി അത്രയും ശ്രേഷ്ഠമാണ് പ്രജാപതിത്വപ്രാപ്തി വരെ ഇതുകൊണ്ട് നേടാം. ഇതിനെ കർമ്മകാണ്ഡ വിധ ജ്ഞാനകർമ്മ സ്തുതി കൃത്വ ഭവേ സമൃദ്ധ്യ. അതുകൊണ്ടെന്താണ് കർമ്മകാണ്ഡത്തിൽ വിധിച്ച ജ്ഞാനകർമ്മസ്തുതി? ഉപാസനാ കർമ്മങ്ങളുടെ സ്തുതിയാണ്, അതിനു വേണ്ടിയിട്ടാണ്. അതാണ് വിവക്ഷിതന്ത്യത് കർമ്മപ്യത് ജ്ഞാനകർമ്മ ഫലം സംസാരേവ. കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ ഈ ജ്ഞാനകർമ്മ അനുഷ്ഠാനം അതിൻ്റെ ഫലം പ്രജാപതിത്വപ്രാപ്തി അതിനവിടെ സ്തുതിക്കുന്നു. അതൊക്കെയാണെങ്കിലും എന്താണ് സർവപ്യത് ജ്ഞാനകർമ്മഫലം? ഈ ഉപാസനയുടെയും കർമ്മത്തിൻ്റെയും ഫലം സംസാരേവ. പ്രജാപതിത്വം പ്രാപ്തി അത് ജന്മമാണ്. അതുകൊണ്ട് ഭയാരത്യാദി യുക്തത്വശ്രവണ, ഭയം അരതി സന്തോഷമില്ലായ്മ ഭയം ഇതെന്നെ ഇവിടെ പറയുന്നുണ്ട്. കാര്യകരണ ലക്ഷണത്വ സ്ഥൂല വ്യക്ത അനിത്യ വിഷയത്വ ചേരി. പിന്നെ ഇതെന്താണ് കാര്യകരണ ലക്ഷണം? നമ്മുടെ ശരീരം ഉണ്ടാകുന്നു, പിന്നെ കർണങ്ങളുണ്ടാകുന്നു, മനസ്സുണ്ടാകുന്നു, പിന്നെ സ്ഥൂലത വ്യക്തം അനിത്യ വിഷയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കും. ബ്രഹ്മവിദ്യ കേവലായ വശ്യമാണായ മോക്ഷഹേതുത്വം ഇത് ഉത്തരാർത്ഥം ചെയ്തു. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന എന്താണ് കേവലമായ ബ്രഹ്മവിദ്യ? കർമ്മസഹിതമായ ഉപാസന അല്ല, അതാണ് മോക്ഷഹേതു. ഈ സംസാര വിഷയ സാധ്യ സാധന അധിഭേദ ലക്ഷണ അവിരക്തസ്യാത്മികത്വ ജ്ഞാന വിഷയാധികാരോ ആത്മദൃശ്യ പാനേ ആത്രിഷത്തീവപ്പാനെ ദൃഷിതൻ ദാഹമുള്ളവൻ, ദാഹമില്ലാത്തവന് പാനത്തിൽ അധികാരം, അവന് വെള്ളം കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല, അതിനുവേണ്ടി അവൻ ശ്രമിക്കുന്നുമുണ്ട്. അതുപോലെ സംസാര വിഷയ സാധ്യ സാധനാദി ഭേദ ലക്ഷണം അതുപോലെ വർണ്ണിച്ച ഉപാസനകൾ അതിൻ്റെ ഫലമായ പ്രജാപതിത്വ പ്രാപ്തി വരെയുള്ള സംസാരം, അതിൽ നിന്നും വിരക്തനായവനാണ് ആത്മീകത്വ ജ്ഞാനത്തിൽ അധികാരം. ഈ കർമ്മങ്ങളുടെ ഉപാസനകളുടെ എല്ലാം ഫലത്തിൽ താല്പര്യമില്ലാത്തവൻ, അവനാണ് ആത്മീകത്വ വിജ്ഞാനത്തിൽ അധികാരമായിട്ടുള്ളത്. തസ്മാ ജ്ഞാനകർമ്മങ്ങളും ഉത്തരാർത്ഥം. അതുകൊണ്ടിവിടെ ജ്ഞാനകർമ്മ ഫലത്തിൻ്റെ ഉത്കർഷതയെ വർണ്ണിക്കാൻ വേണ്ടി പറയുകയാണ്. തഥാചപക്ഷതി തദേ പതിനേയുമസ്യ തദേതത്രേത്തി പുത്ര ഇത്യാദി ഞാനീ പറയുന്നു. ജ്ഞാനത്തിൻ്റെ ഫലം അതെന്താണ്? മോക്ഷമാണ്. അതിനെ കുറിച്ചാണ് തഥാചപക്ഷതി തദ്ദേത് പതനീയമസ്യ അവൻ പ്രാപിക്കുന്നത് സുസ്വരൂപത്തെയാണോ അവൻ പ്രയത്യപുത്ര ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് ആത്മീയവേദ അഗ്രാസീ ആത്മേവ ആത്മീയതി പ്രജാപതി പ്രഥമോണ്ട ജഹ ശരീര അഭിധീയതേ. ആത്മ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ പ്രജാപതിയാണ് ഇവിടെ പറയുന്നത്. പ്രഥമജഹ ആദ്യം ജനിച്ചവൻ അണ്ടജഹ ശരീര അഭിധീയതേ, അതായത് പ്രജാപതി ശരീരയാണ്, ശരീരത്തോടു കൂടിയത്. ഹിരണ്യഗർഭ എന്ന് പറയുന്നതിൻ്റെ ബീജഭാവം അതിൽ നിന്ന് ശരീരത്തോടു കൂടുന്നു. ശരീര ഭാവത്തോടുകൂടി വരുമ്പോൾ അത് പ്രജാപതിയായി. അതിനുള്ള ആത്മീയവ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത് വൈദിക ജ്ഞാനകർമ്മ ഫലഭൂത സയവ വൈദിക കർമ്മ ഉപാസനകളുടെ ഫലം അതാണ്. കിം ഇതം ശരീരഭേദജാതം തേന പ്രജാപതി ശരീരേണ അഭിവ്യക്താത്മൈവ അസീതഗ്രേ. ഈ ശരീരഭേദജാതം, ഈ ശരീരങ്ങളെല്ലാം സർവശരീരവും പ്രജാപതി ശരീരേണ അഭിവ്യക്താത്മൈവ, പ്രജാപതി ശരീരത്തോട് താതാത്മ്യത്തിലായിരുന്നു. വിദഗ്ധം ആത്മീയവ ആ പ്രജാപതി തന്നെയായിരുന്നു. സൃഷ്ടിക്കുന്നുമ്പോഴുള്ള കാര്യം പറയാണ്, പ്രജാപതി രൂപത്തിൽ തന്നെയായിരുന്നു. ആസീതഗ്രേ പ്രാക് ശരീരാന്തരത്വത്തെ, മറ്റ് ശരീരങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ്. ഇവിടെ ആത്മീയവ ഇതമഗ്ര ആസീത് എന്ന് പറയുന്നത് പ്രജാപതി ഉദ്ദേശിച്ച് പറയുകയാണ്, അല്ലാതെ നിർഗുണ ബ്രഹ്മത്തെ ഉദ്ദേശിച്ചല്ല. ശരീരത്തോടു കൂടിയിരുന്നു, മറ്റ് ശരീരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് ശരീരങ്ങളെല്ലാം ആ പ്രജാപതി ശരീരത്തിൽ താതാന്യത്തിലിടുന്നു. സുജപുരുഷ വിധപുരുഷ പ്രകാര ശിരപ്രാണ്യാദി ലക്ഷണോ വിരാട്, അവര് മനുഷ്യനെ പോലെ ആയിരുന്നു. മനുഷ്യന്റെ ലക്ഷണം എന്താണ്? ശിരപ്രാണ്യാദി അതുപോലെ അവയവങ്ങളോട് കൂടിയതായിരുന്നു. വിരാട് സൈവ പ്രഥമ സംഭൂതം അനുവീക്ഷ്യ അന്വാലോചനം കൊടുത്തോ കോഹം കിം ലക്ഷണോ വാസ്മീതി. അവൻ പ്രകടമായി ബീജാവസ്ഥയിൽ നിന്ന് വ്യക്തമായ രൂപത്തെ പ്രാപിച്ചിട്ട് ചിന്തിച്ചു. എന്താണ് ആലോചനം കൊടുത്തു? കോഹം, താൻ ആരാണ് എന്നിങ്ങനെ ചിന്തിച്ചു. തൻ്റെ സ്വരൂപം എന്താണ്? കിം ലക്ഷണം? തൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകൾ എന്തൊക്കെയാണ് എന്നെല്ലാം ചിന്തിച്ചു. അന്യത് വസ്തുന്തരം ആത്മന പ്രാണപിണ്ടാത്മക കാര്യകാല രൂപം പശ്യുന്ന തദ്ദൃശ്യം, തന്നെയല്ലാതെ മറ്റാരെയും കണ്ടില്ല, താൻ ഒറ്റയ്ക്കായിരുന്നു എന്നാണ്. കാരണം അപ്പം മറ്റ് ദേഹമൊന്നും ഉണ്ടായില്ല, കേവലം ആ പ്രജാപതി രൂപത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നാന്യത് വസ്തുന്തരമാത്മന പ്രാണപിതാത്മക പ്രാണപിണ്ഡാത്മക കാര്യകരൂപദർശ, മറ്റൊരു രൂപത്തെയും കണ്ടില്ല, തന്നെ മാത്രമേ കണ്ടുള്ളൂ. താൻ കേവലം പ്രാണരൂപിയായ അപ്പോ ആ പ്രജാപതിയുടെ രൂപം പ്രാണരൂപത്തിലായിരുന്നു. കേവലം ത്വാത്മാനമേവ സർവാത്മാനം അപശ്യൻ, തന്നെ തന്നെ സർവതുമായി കണ്ടു. തഥാ പൂർവജന്മശ്രോത വിജ്ഞാന സംസ്കൃത സോഹം പ്രജാപതി സർവാത്മാഗ്രേ വ്യാഹൃത് വ്യാഹൃതവാൻ. പക്ഷെ പൂർവ ജന്മത്തിൽ ചെയ്ത ജ്ഞാനകർമ്മങ്ങൾ ഉപാസനകളുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് പൂർവജന്മശ്രോത വിജ്ഞാന സംസ്കൃത, പൂർവജന്മത്തിലെ ശ്രുതി ഉപാസനയാൽ സംസ്കൃതനായവനാണ്, സംസ്കരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അപ്രജാപതി എന്ത് ചെയ്തു? സർവാത്മാഹമസ്മി, സ്വയം തന്നെ പറഞ്ഞു, ഞാൻ സർവാത്മാവാണ്. ഞാൻ സർവാത്മാഹമസ്മി, ഞാൻ സർവാത്മാവായ ഞാനാണ്. ത്രൈലോക്യാത്മ ദേഹാത്മാ, ത്രിലോകവും തന്റെ ദേഹം തന്നെയാണ്. നാന്യ തപരം പൃഥക്, തന്നെ നാന്യമായിട്ട് മറ്റൊന്നുമില്ല. ഭിന്നാളത്ത അനഭിസംബന്ധ, മറ്റൊരു വസ്തുവോടെ ഇല്ല, ഒന്നിനോട് സംബന്ധമില്ലാത്തതുകൊണ്ട്. പ്രതീക്ഷീവാസ്യ ധീരഭൂ, തന്നെ ചുറ്റും നോക്കിയാൽ ഒന്നും കാണാനില്ലെങ്കിൽ, ഒന്നും അനുഭവപ്പെടാനില്ലെങ്കിൽ പിന്നെ തന്നെ തന്നെ നോക്കേണ്ടി വരും. അതാണ് പ്രതീക്ഷേവാസ്യ ധീരഭൂ, അവൻ്റെ ബുദ്ധി തന്നിലേക്ക് തന്നെ മടങ്ങി. അതാണ് അഹമസ്മി. ഗ്രേ വ്യാഹര പറഞ്ഞു, സശബ്ദം ദർശനം യാതൃ പ്രാഗ് അഭ്യസ്തം തഥൈവ സ, മുമ്പ് അഭ്യസിച്ചിരുന്നത് ഉപാസനാകാലത്ത് ഈ ലോകത്തിലിരുന്നു അഭ്യസിച്ചിരുന്ന എന്തോ അത് തന്നെ വ്യാജഹാര ഫലാവസ്ഥ. ഇപ്പോൾ ആ പ്രജാപതി ഭാവത്തെ പ്രാപിച്ചപ്പോൾ തന്നെയാണ് മുമ്പ് ഉപാസിച്ചിരുന്നത്. അഹം ഇതി ആത്മവാചകം, അഹം എന്നിങ്ങനെ തന്നെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്നും കാണാനില്ലാത്തതുകൊണ്ട് അതാണ് അഹമസ്മി പറഞ്ഞു എന്ന് പറഞ്ഞു. തഥാ തസ്മാൻ യഥാ പൂർവജ്ഞാന സംസ്കാരാ ആത്മാനം ഏവ അഹമിത്തി അഭ്യഥാ അഗ്രേ തസ്മാ അഹം നാമ ഭവത്. അതുകൊണ്ട് പൂർവ കർമ്മ ഉപാസനകളിലൂടെ ഈ പദവിയെ താൻ പ്രാപിച്ചിരിക്കുകയാണ്, പ്രജാപതിത്വം എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആത്മാനമേവ അഹം അഭ്യഥാ അഗ്രേ തന്നെ അഹം. അഹം എന്ന് പറയുന്നത് താനെന്നുള്ള ധനാത്മവാചി എന്ന് പറയുന്നു. ആത്മാനമേവാഹം തൻ എന്നുള്ള അർത്ഥത്തിലാണ് അഹം പറയുന്നത്. സാധാരണ അഹം എന്ന് പറയുമ്പോൾ ആരോ ആത്മാവെന്നോ ശരീരമെന്നോ ഒന്നും ഗ്രഹിക്കാറില്ല. അങ്ങനെ വിചാരം ചെയ്യുന്നവരാണ് അഹം എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ ശരീരമെന്ന് ധരിക്കുന്നു. സാമാന്യമായി അഹം എന്ന് പറഞ്ഞാൽ താൻ, ശരീരം, ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം ഉൾപ്പെട്ട ഈ പിണ്ഡത്തെ. എന്നാൽ ഒന്നും വേർതിരിച്ച് അറിയാതെ അഹം എന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നു അഹം നാമ, പിന്നീട് അഹം എന്നുള്ള ഒരു പേരുണ്ടായി. ഈ സംഘാതത്തിൽ പ്രജാപതി അഹം എന്ന് പ്രയോഗിച്ചുകൊണ്ട് അഭവത് തസ്യ ഉപനിഷത് അഹമിതി ശ്രുതി പ്രദർശിതമേവ നാമ പക്ഷരി. അതുകൊണ്ട് ഇത് ശ്രുതി പ്രസിദ്ധമായ ഈ അഹം എന്നുള്ള പേര് സർവർക്കും ഉള്ളതാണ്. രാമനെന്നും കൃഷ്ണനെന്നും എല്ലാം ഓരോരുത്തർക്കും പ്രത്യേകം പേരുണ്ടെങ്കിലും അഹം എന്ന് പറയുന്ന പേര് സർവർക്കുമുണ്ട്. സർവർക്കും ഉപയോഗിക്കാവുന്ന പേരാണ്. പിന്നെ അതിന് പ്രത്യേകത എന്താണ്? പ്രത്യേകത ആധ്യാത്മികസ്യ ചാക്ഷുഷ്യ പുരുഷസ്യ അഹമിതി രഹസ്യം നാമേതി വക്ഷിത്യത ശ്രുതി സിദ്ധമേവ ഏത് നാമസ്യ ധ്യാനാർത്ഥം ഇഹ ഉക്തം. ഈ നാമം, ധാരാളം നാമങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഉപാസനാർത്ഥത്വ ലോകത്ത് പല നാമങ്ങളുണ്ട്, എല്ലാ നാമങ്ങളും ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ പ്രജാപതി ശിഷ്യയുടെ ആദ്യം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞതാണ് അഹം. അത് പിന്നീട് തുടരുകയാണ് താൻ എന്നുള്ള രീതി. അഹം നിന്നോ ഞാനെന്നോ ഏതാണെങ്കിലും പറയാം. അങ്ങനെ തന്നെക്കുറിച്ച് അഹം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചതുകൊണ്ട് ഇത് ഉപാസനയ്ക്ക് വേണ്ടി ശബ്ദത്തെ ഉപയോഗിക്കുന്നു. അഹം അഹം ബ്രഹ്മാസ്മി എന്നോ അഹം ആത്മാസ്മി എന്നോ എല്ലാം പറയുന്നിടത്ത് അഹം ശബ്ദത്തെ തന്നെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അഹം എന്ന് പറയുന്ന ഈ പേരുണ്ടായത് എന്ന് പ്രജാപതി ഉച്ചരിച്ചുണ്ട്. സംസ്കൃതത്തിൽ അഹം, പ്രജാപതി ഉച്ചരിച്ച് സംസ്കൃതത്തിലാണ്, മലയാളത്തിലും. തസ്മാത് തസ്മാത് കർണേ പ്രജാപതോ ഏവം വൃത്തം തസ്മാത് തത്കാരിഭൂഷേതു പ്രാണിഷേദർഹി ഏതസ്മിന്നപി കാലം ആമന്ത്രഹ കസ്തുവിസന്നഹം അയം ഇത്യേവ അഗ്രേ ഉക്ത്വ കാരണാത്മവിധാനേന ആത്മാനം അഭിധായ അഗ്രേ പുനർ വിശേഷ നാമ ജിജ്ഞാസവേ അധാനന്തരം വിശേഷപ്പെട്ട അഭിധാനം ദൈവത്വ യജ്ഞതത്വ വേദി പ്രഭ്രൂതെ കഥയന്തി. പ്രജാപതി അഹം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. ആ ശബ്ദം പിന്നീട് വന്ന സൃഷ്ടിയിലെല്ലാം വന്നു. അതുകൊണ്ട് സർവ്വജീവന്മാരും അഹമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നു. അക്കാരണം കൊണ്ട് ഒരാൾ മറ്റൊരാളോട് നീ ആരാണ് എന്ന് അയാളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അയാളെന്താണ് പറയുന്നത്? അഹം. ആദ്യം അതാ പറയുന്നു. ഞാൻ പിന്നെ രാമഹ എന്നാ പറയുന്നു. അപ്പം മറുപടി പറയുമ്പോൾ ആദ്യം അഹം എന്ന് പറയുന്നു, പിന്നെ രാമനെന്നോ കൃഷ്ണനെന്നോ പറയുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ആദ്യം ചോദിക്കുമ്പോൾ അഹം എന്ന് പറയുന്നു, പിന്നീട് പറയുന്നു രാമൻ അല്ലെങ്കിൽ കൃഷ്ണൻ. അഹം എന്ന് ആദ്യം പറഞ്ഞത് ഒരാളല്ല പറയുന്നു, ആരോട് ചോദിച്ചാൽ ഇത് തന്നെ പറയുന്നു. രാമനോടോ കൃഷ്ണനോടോ കേശവനോടോ ആരോട് ചോദിച്ചാലും അഹം അഹം അഹം എന്ന് പറയും. പിന്നീട് പറയുന്നു രാമൻ കൃഷ്ണൻ കേശവൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് രണ്ടും പറഞ്ഞതും തമ്മിൽ എന്താണ്? ആദ്യം പറഞ്ഞത് സാമാന്യം, കാരണം സർവ്വരോധ പറയുന്നു ഞാൻ ഞാൻ ഞാൻ. അപ്പോൾ സർവ്വശരീരങ്ങളിലും ഏകരൂപത്തിലിരിക്കുന്ന ഒന്നിനെയാണ് അഹം എന്നുള്ള ശബ്ദം കൊണ്ട്, ഏക ശബ്ദം കൊണ്ട് പറയുന്നു. അതുകൊണ്ടാണ് ആദ്യം സാമാന്യമായിട്ട് അഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവ്വജീവന്മാരും അങ്ങനെ പറയുന്നത്. ഏത് ഭാഷയിൽ മാറ്റം വരുമെന്നുള്ളൂ. അപ്പോൾ സർവ്വജീവന്മാരും അവനവനെ തിരിച്ചറിയുന്നത് അഹം എന്നാണ്. അപ്പം അഹം ആ സർവാത്മാവായിരിക്കുന്ന ആത്മാവിനെ ബോധിപ്പിക്കുകയാണ്. അതിനത് ധ്യാനത്തിന് വേണ്ടി ഉപകരിക്കുന്നു എന്ന് പറയും. ആത്മവാചകമാണ്, ശരീരവാചകമല്ല, മനസ്സിൻ്റെ വാചകമല്ല, ആത്മാവിൻ്റെ വാചകമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നു കൃഷ്ണൻ കേശവൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, പിണ്ടവാചകമാണ്. ശരീരത്തിൻ്റെ അഹോ എന്ന് പറയുന്ന സാമാന്യ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്ന ആത്മവാചകമായി പേര് പറയുന്ന പിണ്ടവാചകമാണ്. ഞാൻ ഇന്നാരാണ്, രാമനാണ്, കൃഷ്ണനാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ പ്രജാപതി ആദ്യം തന്നെ അഹം എന്ന് ഉച്ചരിച്ചപ്പോൾ ആ ഉച്ചാരണത്തെ പിന്നീട് വന്ന സൃഷ്ടിയിലുള്ള ആ ഉച്ചാരണം സംക്രമിച്ചു, അഹം അവന് ഉച്ചരിക്കാൻ തുടങ്ങി. പക്ഷേ അത് കേവലമായ പിണ്ഡത്തിൽ മാത്രമല്ല, സർവാത്മാവായിരിക്കുന്ന ആത്മാവിനെ സൂചിപ്പിക്കുകയാണ്. അഭാനന്തരം വിശേഷപിണ്ടാഭിധാനം ദേവദത്തേജ്യോദ്യവേദി പ്രഭൂതെ കഥേരി എന്നാണ് അസ്യ വിശേഷപിണ്ഡസ്യ മാതൃകൃതം. അതെന്താണ്, രാമനെന്ന് കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ഈ ശരീരത്തിന് മാതാപിതാക്കൾ കൊടുത്ത പേര്. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ടാണ് പറയുന്നത്. അഹോ എന്ന് പറയുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്നു, ശരീരത്തിന് മാതാപിതാക്കൾ കൊടുത്ത പേരിന് രാമനെന്ന് കൃഷ്ണനെന്നെല്ലാം പറയുന്നു. അപ്പോൾ എവിടെയും ഒരു ജീവനോട് നീ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ളതൊക്കെ പറയുന്നതിനാണ്. ആദ്യം ആത്മവാചകമായ അഹംസതും പറയും, പിന്നീട് ശരീരവാചകമായ നാമത്തെ ഉപയോഗിക്കുന്നു. സജ പ്രജാപതി അതിക്രാന്ത ജന്മനി സമ്യക്കർമ്മ ജ്ഞാനഭാവനാനുഷ്ഠാനേഹി സാധകാവസ്ഥായാം യദ്ധി യസ്മാത് കർമ്മജ്ഞാനഭാവനാനുഷ്ഠാനേഹി പ്രജാപതി ത്വം പ്രതി ഇത്സൂനാം പൂർവക്രമേണ പ്രഥമാസൻ അസ്മാത് പ്രജാപതിത്വ പ്രതിപിസു സ്വസമുദായ സർവസ്മാത് ആദു ഔഷ അദഹത് കിം അസംഗ ജ്ഞാനലക്ഷണാൻ സർവാത്മന പ്രജാപതി പ്രതിബന്ധകാരണഭൂതാണ് പുതിയൊരു വിദ്വത് പറയുന്നു. പൂർവം ഔഷധ് ഉഷദാഹേ എന്നുള്ള ധാതു നിന്നാണ് ഔഷധ്, മുമ്പ് ദഹിപ്പിച്ചവൻ പുരുഷൻ, പൂർവം ഔഷധ് ഇതി പുരുഷ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? സജ പ്രജാപതി, ആ പ്രജാപതി അതിക്രാന്ത ജന്മനി, ഇപ്പോൾ കടന്ന ജന്മത്തിൽ, പൂർവജന്മത്തിൽ സമ്യക് കർമ്മജ്ഞാനഭാവനാനുഷ്ഠായി, ശരിയായിട്ടുള്ള കർമ്മവും ഉപാസനയും അതിൻ്റെ അനുഷ്ഠാനം കൊണ്ട് സാധകാവസ്ഥായ എപ്പോ മുമ്പ് സാധകനായിരുന്നപ്പോൾ. അപ്പോൾ ആത്മതത്വത്തെ ഒരുപാട് വർണ്ണിച്ച് ആത്മതത്വത്തിൻ്റെ ലബ്ധിയെക്കുറിച്ചും മറ്റും വർണ്ണിച്ച് പറയുന്നത് അതിന് രുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി, ആഭിമുഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആത്മതത്വം, അതിൻ്റെ ഫലം ഇന്നതാണ്, ഇന്നതുണ്ടാകും, ഇങ്ങനെ പറയുന്നതല്ലാതിന് ആഭിമുഖ്യം അഭിരുചി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അതുകൊണ്ടത് പ്രാപിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല ഇങ്ങനെ പറയുന്നു. അതിനുവേണ്ടി എന്താണ് സാധനയുടെ ആവശ്യമുണ്ട്. പറഞ്ഞു കേട്ടു അത് വളരെ ആസ്വാദ്യമായി തോന്നി, അതുകൊണ്ട് മാത്രം കാര്യമില്ല, സാധന ആവശ്യമുണ്ട്. സാധകാവസ്ഥ എന്ന് പറയുന്നത് മുമ്പുണ്ട്. സാധന എന്ന് പറയുന്നത് പറയുന്നതിനും കേൾക്കുന്നതിനും മുമ്പ് തന്നെ തുടങ്ങുന്നു. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഈശ്വര പ്രാപ്തിക്ക് വേണ്ടിയാണ്. അടുത്ത് പറയും ശ്രവണാദികൾ അതിന് അന്തരംഗ സാധന, അന്തരംഗ സാധനയിൽ ഇങ്ങനെ വർണ്ണിക്കുന്നു. കേൾക്കുന്നതിന് രുചിയുണ്ട്, താല്പര്യമുണ്ടാകും, പറയുന്നു അതിന് താല്പര്യമുണ്ട്, ആഭിമുഖ്യമുണ്ട്, അനുഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ അത് നിൽക്കുന്നില്ല. പറയുന്നു പ്രജാപതി ജ്ഞാനകർമ്മ ഉപാസനകളിലൂടെ ഇങ്ങനൊരവസ്ഥയെ പ്രാപിച്ചു. അങ്ങനെയുള്ള പ്രജാപതിക്ക് പോലും മുമ്പുണ്ടായിരുന്നൊരു സാധകാവസ്ഥ, ഉപാസനാകാല അനുഷ്ഠാനാവസ്ഥ. ജസ്മാ കർമ്മജ്ഞാന ഭാവനാനുഷ്ഠാ ഹി കർമ്മജ്ഞാന ഭാവനാനുഷ്ഠാന, ഇവിടെ പറയുന്ന മുഴുവൻ ഭാവനയെക്കുറിച്ചാണ്. ഉഷാവ അഗ്രസി എന്ന് തുടങ്ങി ഇതുവരെ പറഞ്ഞ മുഴുവൻ ഭാവനയാണ്, ഉപാസന. അങ്ങനെ ഭാവനയിലൂടെ പ്രജാപതിത്വം പ്രതിഭിസുവാൻ, പ്രജാപതിത്വത്തെ പ്രാപിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഉപനിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ഭാവന ചെയ്യുന്നു, ഭാവന ദൃഢമാക്കുന്നു. അതുകൊണ്ട് പ്രജാപതിത്വത്തെ നേടാൻ എന്നാഗ്രഹിക്കുന്നവർക്ക് പൂർവ്വ പ്രതിമസൻ അസ്മാത് പ്രജാപതിത്വ പ്രതിഭിസു സമുദായ സർവാസ്മാത് അത് ഔഷധ്. അങ്ങനെ പ്രജാപതിത്വത്തെ പ്രാപിക്കുന്നു, പ്രജാപതിത്വ പ്രാപ്തിക്കാർക്കും ആഗ്രഹിക്കാം, പക്ഷേ പ്രജാപതിത്വത്തെ പ്രാപിക്കുന്നവൻ അവർ സ്ഥാനത്തെത്തുന്നവൻ എന്ത് ചെയ്യുന്നു? ആദൌ ഔഷധ അസംഗ അജ്ഞാന ലക്ഷണാൻ സർവാത്മാത്മന, അസംഗ അജ്ഞാനരൂപത്തിലുള്ള പാപങ്ങളെ അവൻ പാപത്തെ ദഹിപ്പിച്ചു. പ്രജാപതി പാപത്തെ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ പാപം? പ്രജാപതി അസാധകാവസ്ഥയിൽ എന്ന് പറയുന്നു ആസംഗ അജ്ഞാന ലക്ഷണം. ആസംഗം, ആസക്തി, അജ്ഞാനം തുടങ്ങിയ പാപങ്ങളെല്ലാം ദഹിപ്പിച്ചു. അവൻ അസംഗനായി, ജ്ഞാനിയായി. സർവാൻ പത്മ പ്രജാപതിത്വ പ്രതിബന്ധ കാരണം. അതാണ് പ്രജാപതിത്വ പ്രതിബന്ധിക്ക് കാരണമായി, പ്രജാപതിത്വ പ്രാപ്തിക്ക്. ഇപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഉപാസന ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും പ്രജാപതിത്വ പ്രാപ്തി ഇല്ല. അതിന് പ്രതിബന്ധം വരും. എന്താണ് പ്രതിബന്ധം? കൂടുതലെ ആസക്തി, കർമ്മം, കർമ്മഫലത്തിലുള്ള ആസക്തി, അജ്ഞാനം ഇതല്ല, ഇതിനെ നശിപ്പിക്കുന്നു മാത്രമേ അത് പ്രാപിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉപാസന ചെയ്യുന്നവർക്കല്ല ഫലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ സാധകാവസ്ഥയിൽ ഇതിനെല്ലാം ദഹിപ്പിക്കുന്നു. ഇത് അദ്വൈതത്തിന് സമമാണ്. അതുകൊണ്ടാണ് സാധനങ്ങളെല്ലാം അവിടെ സാർത്ഥകമാകുന്നത്. അല്ലെങ്കിൽ തന്നെ അദ്വൈതത്തിൽ സാധനങ്ങൾ ആവശ്യമില്ല. അദ്വൈതത്തിൻ്റെ പരമകാഷ്ഠയിൽ സാധനം സാധ്യമല്ല. പക്ഷെ ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ശ്രവണാദികൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന ഒരു സാധനയാണ്. അല്ലെങ്കിൽ അതിനൊന്നും വരുന്ന കർമ്മോപാസനങ്ങൾ അതിന് സാധനയാണ്. ഇതെല്ലാം സാധനയാണ്. ആ സാധനങ്ങളുടെ ഫലം എന്താണ്? പ്രതിബന്ധത്തെ നശിപ്പിക്കുക. ആ പ്രതിബന്ധത്തെ നശിക്കാതെ കേവലം ശ്രവണാദികൾ മാത്രം ഒഴുകിയിരുന്നു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകത്തില്ല. അതുകൊണ്ടിവിടെ ആ സാധനയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അസംഗം, ആസംഗദോഷത്തെന്ന് വിളിച്ച് അസംഗനാകുക, അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനിയാകുക, എന്നുവെച്ചാൽ ഉപാസനയ്ക്ക് വേണ്ട ഞാൻ ഇതൊക്കെ ആവശ്യമാണ് എന്നാണ്. ശ്രവണാദികളുടെ സാധനയാണ് അതുപോലെ. പക്ഷെ അത് ശ്രവണാദികൾ ഗ്രഹിക്കണ്ടേ? അതിന് അഭിരുചി ഉണ്ടാകും. ശ്രവണാദികൾ തന്നെ ചിത്തദോഷങ്ങൾ കൂടാതെ ഗ്രഹിക്കണ്ടേ? അത് ഗ്രഹിക്കണമെങ്കിൽ അതിന് മുമ്പുള്ള സാധനങ്ങൾ ആവശ്യമാണ്. യഥായും പ്രജാപതി രോഷിത്വ പ്രതിബന്ധ കാൻ പത്മനാഭസർവാൻ പുരുഷ പ്രജാപതിയുടെ ബോധ. പ്രജാപതി സർവ്വപാപങ്ങളെയും ദഹിപ്പിച്ചു. അനേക ജന്മങ്ങളുടെ, അനാദി ജന്മങ്ങളുടെ പാപങ്ങൾ തൻ്റെ ഉള്ളിൽ അന്ധകരണത്തിൽ സഞ്ചിതമായിരുന്നതിനെ പ്രജാപതി ഓഷിത്വ ദഹിപ്പിച്ചു. പ്രതിബന്ധകാൻ പത്മനാഭസർവാൻ പുരുഷ പ്രജാപതി അങ്ങനെ പ്രജാപതിയാക്കി. അപ്പോൾ സാധന കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള പാപങ്ങളെ നശിപ്പിക്കുന്നു. പിന്നീട് ഉപാസനമുണ്ട്, ആ പദത്തെ പ്രാപിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. സാധനങ്ങളെ കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ദോഷങ്ങളെ, ചിത്തദോഷങ്ങളെല്ലാം മാറ്റുന്നു. അവസാനം ശ്രവണാദി സാധനമുണ്ട് സാക്ഷാത്. ഏവം അന്യോപി ജ്ഞാനകർമ്മഭാവനാനുഷ്ഠാനബന്യനാ കേവലം ജ്ഞാനബല ഔഷധി ഭസ്മീകരോതി ഹൈ സം കം യു അസ്മാത് വിദുഷ പൂർവ പ്രഥമ പ്രജാപതി ബഹുഷതി ഭവനിച്ചതിക്കം. അതുകൊണ്ട് ഏവം അന്യോഹി മറ്റുള്ളവരും ജ്ഞാനകർമ്മ ഭാവന അനുഷ്ഠാനം, ജ്ഞാനകർമ്മ ഭാവനയാകുന്ന അനുഷ്ഠാനം അതാകുന്ന വന്യ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതുണ്ട്. ഇവിടെ ജ്ഞാനകർമ്മ ഭാവനയാണ്, ജ്ഞാനഭാവന കർമ്മഭാവന. കേവലം ജ്ഞാനബല ഔഷധി ഭസ്മീകരോതി ജ്ഞാനബലം. ഇവിടെ പ്രജാപത്വ പ്രാപ്തിയെ സംബന്ധിച്ച് ഉപാസനാബലം, അദ്വൈതത്തെ സംബന്ധിച്ച് ജ്ഞാനബലം. ആരാണോ അങ്ങനെ പ്രജാപതിത്വത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ സാധനങ്ങളിലൂടെ തൻ്റെ പാപത്തെ നശിപ്പിക്കുന്നു, ഉപാസനയിലൂടെ അതിനെ പ്രാപിക്കുന്നു. അതുപോലെ തത്വജ്ഞാനത്തിലേക്ക് വരുന്നവനും മറ്റ് സാധനങ്ങളിലൂടെ തൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു, ശ്രവണാദികളിലൂടെ അതിനെ പ്രാപിക്കുന്നു. സന്ദർശേരീഹ ഏവം വേദ. ഇവിടെയൊക്കെ അവസാന ഏവം വേദ സാമർത്ഥിക ജ്ഞാന ഭാവന പ്രകർഷ എന്നെല്ലാം പറയുന്നിടത്ത് ഇവിടെയെല്ലാം അവസാനം വരും. യോസ്മക്രോ ബഹുഷിക ഏവം വേദ. ആരാണോ ഇങ്ങനെ അറിയുന്നതെന്നാണ് സാധാരണ അർത്ഥം. ഇത് ഇവിടെ പറയുന്ന പ്രജാപതി പ്രാണോപാസന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ട് ഏവം വേദ ആരാണോ ഇങ്ങനെ അറിയുന്നത്, അവൻ സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമില്ലാതെ വരും. അറിയും, നമ്മളും അറിയുന്നുണ്ട്, വായിച്ചപ്പോൾ അറിഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചപ്പോൾ അറിഞ്ഞു. പക്ഷെ അതുകൊണ്ട് പാപനാശം സംഭവിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? വിഘ്നങ്ങൾ വീണ്ടും തൊട്ടിരുന്നു, അതാണ് പാപം. പാപമാണ് വിഘ്ന രൂപത്തിലിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നു ഏവം വേദ അറിഞ്ഞാൽ പോരാ, ഉപാസന ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത് അവനെ പാപത്തെ നശിപ്പിക്കാൻ കഴിയും. ഉപാസന ഒരു അനുഷ്ഠാനമാണ്, അങ്ങനെ ഭാവന ചെയ്തു. അതിൻ്റെ നിയമങ്ങളനുസരിച്ച് ഭാവന ചെയ്യുക. ചെയ്താലേ ഇതെല്ലാം നശിക്കത്തുള്ളൂ. സാമർഥ്യ ജ്ഞാനഭാവന പ്രകർഷമാണ്. ജ്ഞാനഭാവനയിൽ ദാഠ്യം പ്രാപിച്ചവൻ, ജ്ഞാനഭാവന കൊണ്ട് ദൃഢതയെ പ്രാപിച്ചവൻ, അതാണ് ഭാവന പ്രകർഷമാണെന്ന് പറയുന്നത്. അതാണ് അനർത്ഥായ പ്രജാപതി അഭി അപ്രതിപിസ ഏവന്ദോഷ. അതാണ് അനർത്ഥായ പ്രജാപതി പ്രജാപത്യ പ്രതിപിസ ഏവം വിദാചിത്. പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ പ്രജാപതിത്വ പ്രാപ്തി തന്നെ അനർത്ഥത്തിന് വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ പ്രജാപതിയെ പ്രാപിക്കുന്നതിൻ്റെ ഇച്ഛ തന്നെ അനർത്ഥമാണല്ലോ. ഏവം വിദാചിത് ദഹ്യത, ഇതെല്ലാം നശിപ്പിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ മേഷദോഷ ജ്ഞാനഭാവ ഉത്കൃഷ അഭാവ പ്രജാപതിത്വ പ്രതിപത്തി അഭാവ മാത്രത്വ ദാഹസ്യ ജ്ഞാനഭാവ ഉപാസന ജ്ഞാനഭാവന ഉത്കൃഷ്ട ഭാവ. ആദ്യം അതിൻ്റെ ഉത്കൃഷ്ടത വരുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രജാപതി പ്രാപിക്കുന്നില്ല. പക്ഷെ ആരാണോ അതിൻ്റെ ഉത്കൃഷ്ടതയിലെത്തുന്നത് ഇതെല്ലാം നശിക്കുന്നു, പ്രജാപതിത്വത്തെ പ്രാപിക്കുന്നു. ഉത്കൃഷ്ട സാധനം പ്രഥമം പ്രജാപതിത്വം പ്രാപ്തനുവൻ മൂന്ന് സാധനവും നപ്രാപ്നോതി സത്യം ദഹതി ചെയ്തതാണ്. സാധകന്മാർ പലരുണ്ട്, പലരും പ്രജാപതിത്വ പ്രാപ്തിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലാരോണോ ഉത്കൃഷ്ടമായ സാധനം അനുഷ്ഠിക്കുന്നവൻ അതിനെ പ്രാപിക്കുന്നു, അല്ലാത്തവൻ എന്ത് ചെയ്യുന്നു? പാപത്തെ ദഹിക്കുന്നു. ഇത് തത്വജ്ഞാനത്തെ സംബന്ധിച്ച് തത്വജ്ഞാനത്തിൻ്റെ ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഉത്കൃഷ്ടമായ ഫലം എന്ന് പറയുന്നത് അജ്ഞാന നിവൃത്തി ജ്ഞാനപ്രാപ്തിയാണ്. അത് ഉത്തമം പ്രാപിക്കും. അല്ലാത്തവർ ഈ സാധനങ്ങൾ കൊണ്ട് പാപത്തെ നശിപ്പിക്കും, അവരുടെ പാപങ്ങൾ നശിപ്പിക്കും. ഉത്തമമായ ഫലത്തെ അവർക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. പാപനാശം ഒരു ശ്രേഷ്ഠമാണ്, അത് സാധിക്കുന്നു. ന്യൂന സാധനം എന്ന പ്രാപ്തി സത്യം ദഹതി ചെയ്ത് എന്ന പുനഃപ്രത്യക്ഷം ഉത്കൃഷ്ട സാധന ഇതര ദഹിതിലോകെ ആജിസ്ഥാം പ്രഥമം ആജ്യുപസർപ്പതി തേന ഇതരേ ദഗ്ധായവ അപകൃത സമൃദ്ധ സാമർഥ്യാഭൂതി തത്വം. പറയുന്നു ആജിശ്രത പ്രഥമം ആദ്യം ഉപസർപ്പതി, ഒരു മത്സരത്തെ കുറിച്ച്, ഒരു കളിയെക്കുറിച്ച് പറയുകയാണ്. ആ കളിയിൽ സ്വന്തം ബലം കൊണ്ട് തൻ്റെ സാമർഥ്യം കൊണ്ട് ആരാണോ ഒന്നാമനായി എത്തിച്ചേരുന്നത്, അപ്പോൾ മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. ദഗ്ധായ അപകൃത സാമർഥ്യാഭൂതി, അവരുടെ സാമർഥ്യം നഷ്ടപ്പെട്ടവർ പരാജയപ്പെടുന്നു. മത്സരം കളികളിൽ ഒന്നാമതെത്തുന്നവൻ്റെ മുമ്പിൽ മറ്റുള്ളവരെല്ലാം നിഷ്പ്രഭരായിത്തീരുന്നു. അതുപോലെ അതാണ് അവിടെ പറഞ്ഞത് പ്രത്യക്ഷം ഉത്കൃഷ്ട സാധനേന ഇതിലോ ദഹ്യത, ഉത്കൃഷ്ട സാധനം കൊണ്ട് മറ്റുള്ളതല്ല അപ്രധാനമായിത്തീരുന്നു. അതുപോലെ ആരാണോ ആ പ്രജാപതിത്വത്തെ പറയുന്നത് ഉത്കൃഷ്ട സാധനമുണ്ട്, ന്യൂന സാധനം കൊണ്ട് അതിനെ പ്രാപിക്കുന്നില്ല, അവൻ അവൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നു. പിന്നീട് ഉത്കൃഷ്ട സാധനം കൊണ്ട് അവൻ അതിനെ പ്രാപിക്കുന്നു. ഇതിതം തുഷ്ടോഷിതം കർമ്മകാണ്ട വിധജ്ഞാനകർമ്മം പ്രജാപതി ലക്ഷ്യം ഇവത്തെ സംസാര വിഷയം അത്യാകർമ്മതി ഇതി ഹിമമർത്ഥം പ്രദശേഷന. പറയുന്നു ഈ കർമ്മകാണ്ഡത്തിൽ വിധിച്ച ജ്ഞാനകർമ്മ ജ്ഞാന ഉപാസനയുടെ ഫലം അത് പ്രജാപതി ഭക്തിയാണ്. അത് നൈവ തത് സംസാര വിഷയം അത്യക്രാമതി, അത് സംസാരത്തിനപ്പുറമല്ല, അത് സംസാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു, പ്രത്യേക ഒരു സ്ഥാനത്തെ പ്രാപിക്കുന്നതാണ്. ഈ കാര്യത്തെ വിശദമാക്കാനാണ് അടുത്ത് പറയുന്നത്. അതും സംസാര അന്തർഗതമാണ്. ഇതുവരെ പറഞ്ഞത് ആ സംസാര അന്തർഗതമാണെങ്കിലും അത് ശ്രേഷ്ഠമായൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തെ പ്രാപിക്കുന്നതിൻ്റെ വിശേഷതകൾ പറഞ്ഞു.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്. 24/7 spiritual channels from shaivam.org. Om Namah Shivaya.

0: അഗ്നിനാളമയ്യുമശ്നവർപൂഷാമേവ ദിവേ ദിവേ യശസം നീരവത്തമം അഗ്നീയം യജ്ഞമസ്വരം പ്രത്രഹ പരിഭൂരസി സയേഷു ഗച്ഛതി.
1: ഇത് വേദമന്ത്ര ശ്രുതി സ്വൽപ്പയ. Can you tell 10 ശ്രുതീസ്? ഉദാത്ത അനുദാത്ത സ്വരിത രേവ ഹ്രസ്വപ്രതേയ അനുനാസിക കമ്പ ദീർഘകമ്പൂത. 10 ശ്രുതീസ് ആർ ദർ. So if you have got that level up and down,
2: Om Namah Shivaya. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
3: Om Namah Shivaya.

0: ओम नमः शिवाय।
1: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Dakshinamurti Stotram, presented by Swami Sri ആത്മാനന്ദ ഗിരിജി മഹാരാജ്. താങ്ക് യു. ഓം നമ ശിവായ.
3: ഓം ഓം ഓം. ആദിഗുരു ശങ്കരാചാര്യ വിരചിത് ദക്ഷിണാമൂർത്തി സ്തോത്ര കാ പ്രസംഗ ചൽ രഹാ ഹൈ.